0: ശുഭദിന ചിന്തകൾ.
1: അകലെ നിന്ന് വിലയിരുത്തലുകൾ ഇന്നൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തെറ്റിദ്ധരിക്കപ്പെട്ട മുൻവിധിയോടെയാണ് നാം പല സംഭവങ്ങളെയും പല വ്യക്തികളെയും സമീപിക്കുന്നത്. എന്തെങ്കിലും ഒരാൾക്കൂട്ടം പെട്ടെന്നുണ്ടായാൽ അവിടെ ഒരു അടി നടന്നു എന്ന ചിന്തയോടെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോഴായിരിക്കും കാണുന്നത് അവിടെ ഒരു വൃദ്ധൻ കുഴഞ്ഞുകിടക്കുന്നതാണ്. അപ്പോൾ അകലെ നിന്ന് നാം ധരിച്ചുകൊണ്ട് പോകുന്നതല്ല അടുത്ത് ചെന്നറിയുമ്പോൾ യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും. പല മനുഷ്യരെയും ദൂരെ നിന്ന് നോക്കുമ്പോൾ അവൻ അഹങ്കാരിയാണ്, അവൻ സമ്പന്നനാണ്, ക്രൂരനാണ്, അഴിമതിക്കാരനാണ്, ഒരുപാട് കാശവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ അടുത്തറിയുമ്പോഴാണ്, അവൻ്റെ ജീവിത പ്രയാസങ്ങൾ കേൾക്കുമ്പോഴാണ് അവനിലെ സ്വാഭാവിക മനുഷ്യനെ നാം തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെ വ്യാഖ്യാന പാണ്ഡിത്യമുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ സാമൂഹിക ദുരന്തങ്ങളാണവർ. പണ്ട് രണ്ട് കുട്ടികൾക്കൊരു പിതാവ് ഏറ്റവും മനോഹരമായ രണ്ട് ഫ്രൂട്ട്സുകൾ, രണ്ട് പഴങ്ങൾ വാങ്ങിക്കൊടുത്തു. ഇത് കുട്ടികളുടെ കയ്യിലേക്ക് പിതാവ് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ പിതാവ് കുട്ടികളോട് പറഞ്ഞു, ഇതിലല്പം എനിക്ക് തരണേയെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രണ്ട് കുട്ടികളും ഇതങ്ങ് കടിച്ചു. പിതാവിനാകെ വിഷമമായി. ഇത്രയും സ്നേഹത്തോടെ ഞാൻ വളർത്തിയ മക്കൾ ഇത്രയും സന്തോഷത്തോടെ കൊണ്ട് കൊടുത്തിട്ട് പിതാവിന് തിരിച്ചു തന്നില്ലല്ലോ എന്നുള്ള ചിന്ത പലപ്പോഴും വീടുകളിൽ ഈ കുട്ടികളിൽ നടക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് തരൂ, എനിക്ക് തരൂ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയായി ഇവിടെ. എന്തായാലും വളരെ ദുഃഖിതനായ അയാൾ നിൽക്കുമ്പോഴാണ് കൂട്ടത്തിലൊരു മകൾ പകുതി കഴിച്ച ഒരു പഴം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ മൂന്നും കടിച്ചത് ഏറ്റവും മധുരമുള്ളത് ഏതാണെന്ന് നോക്കാനാണ്, അതുകൊണ്ട് ഈ പഴമാണ് ഏറ്റവും മധുരമുള്ളത്, ഇത് അച്ഛൻ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതിനല്പം മുമ്പ് അദ്ദേഹം ചിന്തിച്ചത്, ഇത് മൂന്നും ഒരുപോലെ മക്കൾ കഴിച്ചത് തനിക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടിച്ചതെന്നാണ് തോന്നിയത്. പക്ഷെ പിന്നീടുണ്ടായത് മറിച്ചുമാണ്. ഇതുപോലെ വ്യാഖ്യാന പാണ്ഡിത്യം കൊണ്ട് ബന്ധങ്ങളെ നാം തകർത്ത് കളയരുത്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ആരോടെങ്കിലുമൊക്കെ വന്നൊന്ന് പറയുമ്പോൾ, അതിനെ അതിൻ്റെ സ്വാഭാവികവും ഗുണപരവുമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതിന് പകരം, അങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതവൾ പറഞ്ഞെങ്കിൽ ഇതവളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞത് നിന്നെ അത് പറഞ്ഞ് കുത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് മുറിവിൽ എരിവ് പുരട്ടിക്കൊടുക്കുന്ന കുറേ സ്ത്രീകളും പുരുഷന്മാരും സഹപ്രവർത്തകരും ഒക്കെയുണ്ട്. ദയവായി അതങ്ങ് അവസാനിപ്പിക്കുക. നമ്മൾ സാധാരണ മൂട്ടിക്കൊടുക്കുക മൂട്ടിക്കൊടുക്കുക എന്നൊക്കെ സ്വാഭാവിക ഭാഷയിൽ പറയാറുണ്ട്. അങ്ങനെ ദയവായി മൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത്. കാരണം നാളെ നമ്മളും മൂട്ടപ്പെട്ടേക്കാം. നമ്മളും ഇതുപോലെ തന്നെ മറ്റൊരു കെണിയിൽ അകപ്പെട്ടേക്കാം. വ്യാഖ്യാനം എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയാകണം. ബന്ധങ്ങളെ തളർത്താനും പിളർത്താനും ഇല്ലാതാക്കാനും ദേഷ്യം വർദ്ധിപ്പിക്കാനും തമ്മിൽ ഏറ്റുമുട്ടാനും വേണ്ടി ഒരിക്കലും വ്യാഖ്യാനിച്ചു കൊടുക്കരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

സ്വീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ കോൺഗ്രസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും നരേന്ദ്രമോദി ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയുടെ വസതിക്ക് പുറത്ത് രാഹുലും കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധ പ്രകടനം നടത്തി സുരക്ഷാ പ്രോട്ടോകോൾ ലംഘിച്ചതായും ഇത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതായും ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നീറ്റ് വിഷയത്തിൽ സമഗ്ര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനു ശേഷവും കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഡൽഹി ലോ കല്യാൺ മാർഗിന് സമീപം പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത കോൺഗ്രസ് നേതാക്കളെ ഡൽഹി പോലീസ് വിട്ടയച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പാർട്ടി നേതാവ് പ്രിയങ്ക ഗാന്ധി എംപി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവർ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും രാത്രി വിട്ടയച്ചതായി ഡൽഹി പോലീസ് അറിയിച്ചു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ പോലീസ് നടപടിക്കിടെ ആളപായം ഉണ്ടായെന്ന സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണം ഡൽഹി പോലീസ് തള്ളി. സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കുകയോ പങ്കിടുകയോ ചെയ്യരുതെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. കൃത്യവും ആധികാരികവുമായ വിവരങ്ങൾക്ക് ഔദ്യോഗിക സംവിധാനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. ലോകല്യാൺ മാർഗിൽ പ്രതിഷേധം നടത്തിയ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നടപടി അനുചിതമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പറഞ്ഞു. ഡൽഹിയിലെ സംഭവങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത ദിനമാണെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഉൾപ്പെടെ ജനപ്രതിനിധികൾക്കെതിരെ ഡൽഹി പോലീസ് സ്വീകരിച്ച നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഡൽഹി പോലീസ് നിരത്തിൽ വലിച്ചിഴച്ചതും പ്രിയങ്കാ ഗാന്ധിയെ പുരുഷ പോലീസ് തടഞ്ഞതും എം പിമാർക്ക് നേരെ കയ്യേറ്റമുണ്ടായതും ഗൌരവത്തോടെയാണ് കാണേണ്ടതെന്നും വി ഡി സതീശൻ അറിയിച്ചു. വിദ്യാർത്ഥികളെ ക്രൂരമായി വേട്ടയാടിയ ഭരണകൂട നടപടിക്കെതിരെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രതിഷേധങ്ങളെയും വിയോജിപ്പുകളെയും അടിച്ചമർത്തുന്ന സമീപനം ജനാധിപത്യത്തിന് യോജിച്ചതല്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും എം പിമാർക്കും ഡൽഹി പോലീസിന്റെ അതിക്രമം ജനാധിപത്യ വിരുദ്ധമാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനപ്രതിനിധികളെന്ന പരിഗണന നൽകാതെയാണ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്നും ജനകീയ വിഷയങ്ങൾ ഉയർത്തി പ്രതിഷേധിക്കാൻ ജനപ്രതിനിധികൾക്ക് അവകാശമുണ്ടെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. ഡൽഹി പോലീസ് നടപടിക്കെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി നെയ്യാറ്റിൻകര സനൽ അറിയിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്നും തുടരും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും പ്രക്ഷുബ്ധമായിരുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരും തിരുപ്പൂരും സന്ദർശിക്കും. സന്ദർശനവേളയിൽ കോയമ്പത്തൂരിലെ ജി കെ എൻ എം കോളേജ് ഓഫ് നഴ്സിംഗിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിരുപ്പൂർ അവിനാശിയിലെ ലിംഗേശ്വരർ ക്ഷേത്രവും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ മൂന്ന് ദിവസത്തെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ആരോഗ്യം, മഹാമാരികളെ നേരിടൽ, ഗുണമേന്മയാർന്ന ആരോഗ്യ സേവനങ്ങളിൽ തുല്യ അവസരം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെയും മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരുന്നത്. ബ്രിക്സ് പ്രോസിക്യൂഷൻ സർവീസസ് മേധാവികളുടെ എട്ടാമത് യോഗം നിയമനീതിന്യായ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വെർച്വലായി ചേർന്നു. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമൻ അധ്യക്ഷനായിരുന്നു. പ്രോസിക്യൂഷന്റെ വീക്ഷണത്തിൽ ക്രിമിനൽ വിധിന്യായത്തിലെ അനുഭവങ്ങളും മികച്ച രീതികളും കൈമാറൽ എന്ന വിഷയത്തിലായിരുന്നു യോഗം. ആസിയാന് കീഴിലെ വിദേശകാര്യമന്ത്രിതല യോഗങ്ങളിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ രണ്ട് ദിവസം ഫിലിപ്പീൻസ് സന്ദർശിക്കും. ആസിയാൻ, ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നിവയുൾപ്പെടെ അനുബന്ധ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്നിവിടങ്ങളിലെ ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഉണ്ടാകും. മറ്റു രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. സംസ്ഥാനത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകൾ മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. ഉച്ചയ്ക്ക് രണ്ടിന് തിരുവനന്തപുരം കവടിയാർ സാൽവേഷൻ ആർമി സ്കൂളിലാണ് പ്രഖ്യാപനം. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ്
അംബാസഡേഴ്സായും സൈബർ വാരിയേഴ്സായും മന്ത്രി പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ വിവരങ്ങളടങ്ങിയ വെബ് പോർട്ടൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ലോഗിൻ ചെയ്യും. ഓഫീസുകളിലെ ഫയലുകളിൽ ഒതുങ്ങാതെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ടറിഞ്ഞ് പരിഹരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. തിരുവനന്തപുരം അഗസ്ത്യവനം മണ്ണംകോണത്ത് ഊരൊരുക്കം 2026 പദ്ധതിയുടെ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ ഒഴിവുകൾ നികത്താൻ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും വില്ലേജ് താലൂക്ക് ഓഫീസുകളിലും പട്ടിക ലഭ്യമാണ്. 2025 പൊതു തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകളും ആക്ഷേപങ്ങളും അടുത്ത മാസം 5 സ്വീകരിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 13 ഇനങ്ങളിലായി 126 താരങ്ങൾ മത്സരത്തിനിറങ്ങും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകൾ. 2022 ബെർമിംഗ്ഹാമിൽ 61 മെഡലുകളുമായി ഇന്ത്യ 4. സമുദ്ര ഗവേഷണം ശക്തിപ്പെടുത്താൻ കാസർകോട്ടെ കേരള കേന്ദ്ര സർവകലാശാലയും ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുറിന്റെ സാന്നിധ്യത്തിൽ സർവകലാശാലയ്ക്ക് വേണ്ടി രജിസ്ട്രാർ ഇൻചാർജ് പ്രൊഫസർ വി ബി സമീർകുമാറും ഇൻകോയിസിനെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ഡോക്ടർ ടി എം ബാലകൃഷ്ണൻ നായരുമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കേരളത്തിന്റെ താൽപര്യങ്ങൾക്കെതിരായ ഒരു നടപടിക്കും കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഐഎം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ 1 അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വഖഫ് ബോർഡ് വിഷയത്തിൽ സുപ്രീംകോടതി ഉത്തരവ് ആശ്വാസമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഹൈക്കോടതിയിൽ ഹർജിക്കാരുമായി ഒത്തുകളിച്ച് നേടിയെടുത്ത ഇടക്കാല ഉത്തരവാണ് സുപ്രീംകോടതി ഭേദഗതി ചെയ്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സിപിഐഎം സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളായിരിക്കും യോഗങ്ങളുടെ അജണ്ട. ഇന്ന് സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയുമാണ്. നേമം മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും ഭാവി പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും രാജീവ് ചന്ദ്രശേഖർ എംഎൽഎയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. യോഗത്തിൽ മണ്ഡലത്തിലെ വിവിധ വാർഡുകളിലെ കൌൺസിലർമാർ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ് ടെർമിനൽ സ്ഥാപിക്കാൻ നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് നിർദ്ദേശം നൽകി. സ്ഥിരം ബസ് ടെർമിനൽ പ്രവർത്തനക്ഷമമാകുന്നതുവരെ മെഡിക്കൽ കോളേജിൽ യാത്ര അവസാനിപ്പിക്കുന്ന ബസ്സുകൾക്ക് താൽക്കാലിക പാർക്കിംഗിന് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ഒരു മാസത്തിനുള്ളിൽ കോർപ്പറേഷൻ സെക്രട്ടറി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കോഴിക്കോട് പാളയത്തെ കൊലപാതക കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാളയം പുതിയ ഗോവിലകം പറമ്പ് സ്വദേശി ബിജുവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അടുത്ത ബന്ധുവായ കുറ്റിയിൽ താഴം തെക്കിനടത്ത് മിത്തൽ ദീപകിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. കോട്ടയം അയർകുന്നം മാറ്റുപള്ളിയിൽ ഒരു കുടുംബത്തിലെ 4 വിഷം ഉള്ളിൽ ചെന്ന നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇളയ കുട്ടി അലനും മരിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 52 കേസുകളിലായി 54 കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7628. നീറ്റ് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാനും യുവാക്കളുടെ ആശങ്കകൾ പരിഹരിക്കാനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പ്രതിപക്ഷ നേതാക്കൾക്കെതിരായ ഡൽഹി പോലീസ് നടപടി ജനാധിപത്യ വിരുദ്ധമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ 3 യോഗം ഇന്ന് ചണ്ഡീഗഡിൽ. തദ്ദേശഭരണ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: രാവിലെ ഒരുത്തിന് 200 രൂപ കടത്തിന് വന്നു കേട്ടാ.
1: സുന്ദരേശനായിരിക്കും.
0: പിന്നെ അല്ലാതെ ആരാ വരുന്നേ? നാളെ വൈകിട്ട് ഇനി തിരിച്ചു തരാമെന്ന് പറഞ്ഞു.
1: ഇതുവരെ മേടിച്ചാലും ആദ്യം തിരിച്ചു തരാൻ പറഞ്ഞാ
0: പറഞ്ഞാൽ എന്തുവാ? തൊലിക്കെട്ടി ഉള്ളവനോട് തിരികെ ചോദിച്ചിട്ട് കാര്യമില്ല.
1: 3 ദിവസം അവന് ബാലൻ സാറിന്റെ വീട്ടിൽ പണിയുണ്ടായി. പിന്നെ 4 ദിവസം പലരും അവനെ പണിക്ക് വിളിച്ചിട്ട് പോയില്ല.
0: അതെന്തിനാ പോകുന്നത്? ബാലൻ സാറ് കൊടുത്ത കാശ് തീരുന്നത് വരെ അവൻ പണിക്ക് പോകത്തില്ല.
1: അത് ശരിയാ. 1 ആന്തരൊരു പണിക്കാരന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടുന്ന കാശെല്ലാം സർക്കാരിന്റെ രക്ഷം വാങ്ങി മൂങ്ങും.
0: ഇവനെ പോലുള്ളവന്മാര് 10 ദിവസം കടപ്പിലായാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: അന്നേരം അവന്റെ ഭാര്യ വീട്ടുകാരെ എവിടുന്നേരും കാശ് ഒപ്പിച്ച് ചികിത്സിക്കും.
0: സുന്ദരേശന്റെ പെണ്ണ് തയ്യലിന് പോയതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു.
1: കർമ്മേന്ദ്രൻ കോൺട്രാക്ട് അവനെ പണിക്ക് വിളിച്ചായിരുന്നു. മാസ ശമ്പളത്തിൽ എന്തോളാൻ പറഞ്ഞതാ. അവൻ നിന്നില്ല.
0: ചെല്ലത്തില്ല. 30 ദിവസം അവൻ തുടർച്ചയായിട്ട് പണിക്ക് ചെല്ലാനോ? എന്നാ കാക്ക മലർന്നു പറക്കും.
1: 1200 രൂപ ദിവസം കിട്ടുമ്പോ 500 രൂപ ചെലവാക്കിട്ട് 700 വീട്ടിൽ കൊണ്ടു കൊടുക്കുക. അതില്ല.
0: നാട്ടിൽ ആരെങ്കിലും ഗൾഫുകാര് വന്നെന്നറിഞ്ഞ പിറ്റേ ദിവസം അവിടെ ചെല്ലും, കാശും കടം മേടിക്കും.
1: മണ്ടേ പിഴച്ചവനെ നന്നാക്കാൻ ഒക്കത്തില്ല. എടാ രാമേന്ദ്ര, നിന്നെ 4 വഴക്ക് പറയാൻ കാത്തിരുന്ന് ഞാൻ.
2: വഴക്ക് പറയുക, അടിക്കുക, എന്ത് വേണമെങ്കിലും ചെയ്തു അമ്മാവാ. എന്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയി.
0: അതുകൊണ്ട് ഒരു ഗുണം കിട്ടിയല്ലോ. നിന്റെ ശത്രുക്കൾ ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ.
2: ഓ, എനിക്കിനി ഈ അബദ്ധം പറ്റത്തേ ഇല്ല അമ്മാവി.
1: നിന്നോട് ആരാ പറഞ്ഞത് ഈ നാടകത്തിന്റെ ഫൈനൽ റിഹേഴ്സൽ കാണിക്കാൻ യവന്മാരെ വിളിച്ചോണ്ട് പോവാൻ?
2: അത് അമ്മാവാ, നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയ ദിവസം മുതൽ അവന്മാരെല്ലാം മാറിയും തിരിഞ്ഞും റിഹേഴ്സൽ കാണാൻ വന്നോട്ടെ വന്നോട്ടെ എന്ന് ചോദിക്കുമായിരുന്നു.
1: അന്നേരം നീ പറഞ്ഞു കാണും ഫൈനൽ റിഹേഴ്സലിന് ക്ഷണിക്കാവുന്നു.
2: അതെ, പറഞ്ഞ് ക്ഷണിക്കുകയും ചെയ്തു.
0: എന്നിട്ട് കള്ളകത്തി എന്നപ്പോ പലരെയും വിളിച്ച് പറഞ്ഞ നാടകം കൊള്ളത്തില്ലെന്ന്.
2: എന്നിട്ട് ഒരുത്തം പറഞ്ഞ് സീനിന്റെ എൻഡ് മാറ്റി എഴുതാൻ, വേറൊരുത്തം പറഞ്ഞ് സീനിന്റെ എൻഡില് കുഴപ്പമില്ല, തുടക്കം മാറ്റിയാ മതിയെന്ന്.
0: നടീ നടന്മാരെ മാറ്റി വേറെ ആരെങ്കിലും എടുക്കണമെന്ന് ആരും പറഞ്ഞില്ലയോ?
2: ആ, അതും പറഞ്ഞ മാവി. 2 നടന്മാരെ മാറ്റണമെന്നും പറഞ്ഞു.
1: അതൊക്കെ ഇരിക്കട്ടെ, നാടകത്തിന് അഭിപ്രായം ഉണ്ടായിരുന്നു.
2: ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, 9 നാടകം അന്ന് തന്നെ ബുക്ക് ചെയ്ത് ഓണപ്പരിപാടി മൊത്തം ഫില്ലായി.
0: അത് മതി
2: അമ്മാവി. ഫൈനൽ റിഹേഴ്സൽ കാണാൻ വന്നവര് നാടകത്തെ കുറിച്ച് അറിയാവുന്നവരും ആധികാരികമായി നാടകത്തെ വിലയിരുത്താൻ അറിയാവുന്നവരും ഒക്കെ ആയിരുന്നു.
0: അടുത്ത വർഷം പുതിയ നാടകം എടുക്കുമ്പോ ഇപ്പൊ എടുത്ത ക്യാമ്പ് എടുക്കരുത്
2: അമ്മാവി. ആർട്ടിസ്റ്റുകൾക്കെല്ലാം എത്തിച്ചേരാനും മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാ കിട്ടിയത്.
1: എന്തായാലും ശല്യക്കാരായ സുഹൃത്തുക്കളെ നീ തന്നെ വിളിച്ചു വരുത്തല്ലോ. എടാ, ഒരു കലാരൂപം ദീർഘനാൾ റിഹേഴ്സൽ എടുത്ത് തട്ടിൽ കയറി അവതരിപ്പിക്കുന്നതിന്റെ വേദന ചില കഴുതുകൾക്ക് മനസ്സിലാവത്തില്ല.
0: നീ കഥകളി യോഗം നടത്തിയിട്ട് കഥകളിയുടെ അരങ്ങേറ്റ ദിവസം അവന്മാരെ വിളിച്ചാലും വെള്ളമകത്തി എന്ന് കളഞ്ഞാ മോശമാണെന്ന് പറയും.
1: നമ്മുടെ നാട്ടിലത്തെ ക്ഷേത്രത്തിൽ നാടകം ബുക്ക് ചെയ്താലും അവന്മാര് കുറ്റിയായിട്ട് മുമ്പിൽ വന്നിരിക്കും, പരസ്പരം മരുന്ന് വർത്താനവും പറയും. രാമേന്ദ്ര, ഒരു ചടങ്ങ് നടക്കുമ്പോ അതിലേക്ക് ക്ഷണിക്കുന്നവരെ കുറിച്ച് ഒരു ധാരണ നിനക്ക് ആദ്യം ഉണ്ടാകണം. ഓസിന് മദ്യം കിട്ടാൻ അവസരം നോക്കി നടക്കുന്ന അലവലാദികളെ അപ്പരിസര തടിപ്പിക്കരുത്. അറിവുള്ളവര് വിലയിരുത്തിയാൽ അതിനൊരു മാന്യതയുണ്ട്.
0: വിദ്വാൻമാരുടെ വാക്കിൽ എന്നും കഴമ്പുണ്ടെന്നറിയണം.

0: ഗുഡ് മോർണിംഗ്
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് ദാ ഞാൻ ഇന്നും വന്നിട്ടുണ്ട് കേട്ടോ. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് വായോ. നമുക്ക് എല്ലാവർക്കും കൂടി സംസാരിച്ച് ഇങ്ങനെ യാത്ര ചെയ്യാം. അപ്പോൾ നമ്മുടെ യാത്ര ആരംഭിക്കാൻ പോവാണ്. ചാവി എടുത്തു, വണ്ടിയിൽ ഞാൻ ചാടിക്കയറി. ഇനി എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതരെയും നിങ്ങളെയും കാത്ത് ഞാനിങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരിക്കുവാണ് കേട്ടോ. ഇങ്ങനെ ഇരുന്നാൽ പോരാ, വണ്ടി ഓടിക്കണ്ടായോ? വണ്ടി ഓടിക്കണമെങ്കിൽ ഇന്ധനം പോലെ തന്നെ നിങ്ങളും എനിക്ക് വേണം. നിങ്ങളാണ് എൻ്റെ സ്ട്രെങ്ത്, എൻ്റെ റേഡിയോ 91.2 കരുത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഹാപ്പി ആയിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് വേണ്ടിയിട്ട് നല്ലൊരു ദിവസം കൂടി എത്തിക്കഴിഞ്ഞു. അടിച്ചു പൊളിക്കാം, എൻജോയ് ചെയ്യാം. നിങ്ങൾ എൻ്റെ റേഡിയോ 91.2 എത്ര തിരക്കാണെങ്കിലും, നിങ്ങൾ എവിടെയാണെങ്കിലും കൂടെ കൂട്ടു എൻ്റെ റേഡിയോ 91.2. ലൈഫ് ഫുൾ കളർ ആക്കൂ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ശരത്തിനോട് സംസാരിച്ചപ്പോൾ, നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ ചായക്കട നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നിങ്ങളുടെ ബാല്യകാലത്തൊക്കെ നിങ്ങൾ സ്കൂളിലോട്ട് പോകുന്ന സമയത്താണെങ്കിലും ആ ഒരു ചായക്കട വിശേഷങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാലോ. ഇപ്പോഴും അതേ ചായക്കട അങ്ങനെ തന്നെ അവിടെ ഉണ്ടോ? അവിടുത്തെ ചർച്ചകൾ, ചില ആളുകളൊക്കെ ഇപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ചായ കുടിക്കാനായിട്ട് നിൽക്കത്തില്ല, ഒന്ന് ജംഗ്ഷൻ വരെയൊക്കെ പോയി അവിടുത്തെ ചായക്കടയൊക്കെ ഒന്ന് കണ്ട് ആ ചായക്കടയിലെ ആ ഒരു പഴയ അന്നത്തെ കാലത്തെ ഒരു ഫുഡിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നിങ്ങൾ ഓർത്തെടുത്തൊന്ന് പറയുക. അങ്ങനെ പോയ കാര്യങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ. ചായക്കട മീറ്റിംഗ്, ചായക്കട രാഷ്ട്രീയങ്ങൾ, ആ നാട്ടിലുള്ള ചായക്കടയിലെ കുറേ പേര് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അറിവുള്ള നല്ല മനുഷ്യരൊക്കെ ഒത്തുകൂടാറുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ചായക്കട ഓർമ്മകൾ നമുക്കൊന്ന് സംസാരിച്ചാലോ. ഇത് കേട്ടുകൊണ്ട് ചായക്കടയിലിരിക്കുന്ന ചേട്ടന്മാരെ ചേച്ചിമാരെ നിങ്ങൾക്കും വിളിക്കുക കേട്ടോ. എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക മാത്രമാണ്, റേഡിയോ എല്ലാ ചായക്കടയിലും ഉണ്ട് സംബന്ധിച്ചു. പക്ഷേ ഒരു ചായക്കടയിൽ നിന്ന് ആരും വിളിച്ചതായിട്ട് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഇന്ന് അങ്ങനെ ഒരു വെറൈറ്റി കോൾ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും എന്താ, നമ്മുടെ നാട്ടിലെ വേൾഡ് ഫേമസ് ഒക്കെ നമ്മൾ പറയാറില്ലേ എന്ന് പറയുന്നത് പോലെ, നമ്മുടെ നാട്ടിൽ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ആ ഒരു ചായക്കടയെ പറ്റിയിട്ട് പറയാം. അപ്പോൾ ഇന്ന് എല്ലാ ഹോട്ടലിലെ കൊച്ചു ചായക്കടയിലെ എല്ലാ ചേട്ടന്മാരും നമ്മളെപ്പറ്റി നിങ്ങളെപ്പറ്റിയാണ് പറയുന്നത് കേട്ടോ. അവിടെ പോകുന്നവരെ പറ്റിയിട്ടും അവിടുത്തെ ജീവനക്കാരും ഒക്കെ സംസാരിക്കാം. നമ്പർ 954-4700-912 എന്ന നമ്പറിലേക്ക്. ഇന്ന് ഒരുപാട് ഹോട്ടലുകളും കാര്യങ്ങളും ഒക്കെ മുക്കിന് മുക്കിന് ജംഗ്ഷൻ ജംഗ്ഷൻ ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പണ്ട് നാട്ടിൻപുറത്ത് നല്ല പലക കൊണ്ടൊക്കെ ചെയ്ത ഓലപ്പുരയൊക്കെ ആയിരുന്ന നല്ല ചായക്കട, അവിടെ ഒരു സൈഡിലൊരു റേഡിയോ കൂടി ഉണ്ടെങ്കിൽ പിന്നെ പോളി വൈബ്. കുറച്ച് പേര് പത്രം വായനയിലായിരിക്കും, കുറച്ച് പേരിങ്ങനെ റേഡിയോ ഒക്കെ കേട്ട് രാഷ്ട്രീയം, സിനിമ, കഥ ഒരു ഇങ്ങനെ കുറച്ച് ആടുന്നൊരു കസേരയിലൊക്കെ ഇരുന്നിട്ട് നല്ല തിളപ്പിച്ച് അറ്റി ഇങ്ങനെ കൊണ്ടുവന്നൊരു ചായയൊക്കെ കൊണ്ട് ഡെസ്കിൻ്റെ അടുത്ത് ടപ്പേന്ന് പറഞ്ഞൊരു വെപ്പും, പിന്നെ അടുക്കളയിലെ ഒരു ചെറിയ മണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള നിങ്ങളുടെ ചായക്കടയിലെ ഓർമ്മ. അല്ലെങ്കിൽ ഇപ്പം ചില ചായക്കടകളൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുകയാണ്, നാട്ടിൻപുറത്ത് കുഞ്ഞു കുഞ്ഞു കടകളൊന്നും ഇപ്പോൾ കാണാറില്ല. നിങ്ങളുടെ മനോഹരമായിട്ടുള്ള ഓർമ്മകളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനിത് പറയുമ്പോൾ ഏത് ചിത്രമാണോ വരുന്നത് ആ ചിത്രത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. അപ്പോൾ ചെറിയൊരു വിളക്ക് ശേഷം ഞാൻ വണ്ടി ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് ഓടി വരാം. അപ്പോഴേക്കും നിങ്ങൾ വിളിക്കണം. നമ്പർ ഇതാണ്, 954-4700-912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാതിയാണ് കേട്ടോ. നമ്മുടെ കൂടെ യാത്ര ഏറ്റവും മനോഹരമാക്കുവാനായിട്ട് പാട്ടിന്റെ കൂട്ടുകാരൻ, വണ്ടിയിലെ യാത്ര ഏറ്റവും എന്താ ചില്ലായിട്ട് നമ്മുടെ മനസ്സിന്റെ മൂഡിനനുസരിച്ചിട്ട് അടിപൊളി പാട്ടുകൾ പ്ലേ ചെയ്യാനായിട്ട് ശരത്തും കൂടെ ഉണ്ട്. വണ്ടിയുടെ ഒരു സീറ്റിൽ അവനിങ്ങനെ പാട്ടൊക്കെ പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്രയിൽ നമ്മൾ ഓരോ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ പല ഓർമ്മകളിലേക്ക് നമ്മൾ പോവാറുണ്ട്. അങ്ങനെയല്ലേ, അങ്ങനെയാണോ അല്ലേ? പാട്ട് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഏതെങ്കിലും യാത്രക്കാരിൽ ഇതിലുണ്ടോ? ഏയ് ഇല്ല, ഒരിക്കലും ഇല്ല. ഓരോ ദിവസവും നമ്മൾ കേൾക്കാത്ത പാട്ടുകൾ, പുതിയ പുതിയ പാട്ടുകൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ കേട്ട് മനസ്സിലങ്ങനെ എവിടെയൊക്കെയോ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചിരുന്ന പാട്ടുകൾ വീണ്ടും ശരത്തിങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ യാത്രകൾ കൂടുതൽ സുന്ദരമാകും. ഏറ്റവും പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്കടയിലൂടെയാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ ആ ഒരു ചായക്കട, ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളിപ്പോൾ ലോകത്ത് എവിടെ ആയിക്കൊള്ളട്ടെ, പ്രവാസി ആയിക്കൊള്ളട്ടെ, നമ്മുടെ ഏതെങ്കിലും നാട്ടിൽ ജോലിക്കിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ എന്നെ കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വളരെ കുട്ടിക്കാലത്തേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ അവിടെ പോയി ചായ കുടിച്ചൊന്നും വരത്തില്ല, പക്ഷേ നിങ്ങൾ നടന്നു വരുന്ന വഴിക്ക്, സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ആ ഒരു ചായക്കട അന്തരീക്ഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ മനസ്സിലേക്ക് അതിനെ ഒന്ന് പകർത്തിയെടുക്കുക ആദ്യമേ, എന്നിട്ട് അതിനെപ്പറ്റി പറയൂ. നിങ്ങൾക്ക് ഓർമ്മകളുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യൂ. ആ പഴയകാല ആ ഒരു ചായക്കടകളുടെ ഓർമ്മകളിലൂടെ, ആ ചായക്കടയിലെ ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്, അങ്ങനെയല്ലേ? അവിടെ പോയി ചായ കുടിച്ചാലേ, അല്ലെങ്കിൽ ചെല്ലാൻ പറഞ്ഞില്ലേ, കുറേ ആളുകൾ രാവിലെ ഈ നടക്കാൻ പോകുന്ന സമയത്ത് നടത്തെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് വീട്ടിൽ കയറത്തുള്ളൂ. അപ്പോൾ ആ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ, ആ ചായക്കട അവധി ആണെന്നുണ്ടെങ്കിൽ, ആ ദിവസം പോയി എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാർ വരെയുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്. എന്തോ
1: ദിവസങ്ങളായല്ലേ എന്റെ മോള് വന്നിട്ട്.
0: വന്നല്ലോ, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നല്ലോ, അപ്പൊ റേഡിയോ ഇന്നലെ
1: വെച്ചില്ലല്ലേ.
0: എന്നെ കുറ്റപ്പെടുത്തിട്ട് അങ്ങനെ പോകണ്ട, ഇന്നലെ എവിടെ പോയി റേഡിയോ എന്ത് പറ്റി കേക്കാഞ്ഞേ?
1: ഞാൻ ഇന്നലെയും വിളിച്ചു, എനിക്ക് ഞങ്ങൾ തൊഴിലുറപ്പിന് പോകുമല്ലേ, എന്റെ കുഞ്ഞിനെ വന്ന് വിളിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഒത്തിരിയും വിളിച്ച് കിട്ടിയില്ല,
0: പിന്നെ അങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞ, ഈ കൊച്ചു ഫോൺ എടുക്കുന്നില്ല, ഞാൻ പോവാ, അങ്ങനെ പറഞ്ഞിട്ടാണോ? എന്നെ വഴക്ക് പറഞ്ഞിട്ടാണോ പോയെ?
1: വഴക്കും പറഞ്ഞു വെച്ച് പോയി. എന്റെ ഒന്ന് വിളിച്ച വിളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചാ പോയത്.
0: ആണോ? സാരല്ലേ, നമ്മൾ ഇന്ന് കിട്ടിയല്ലോ. ഇന്ന് ഇന്ന് തൊഴിലുറപ്പുണ്ടോ?
1: ആ പോകാം.

0: കുടിക്കാം, എന്തെല്ലാം എടുത്ത് കഴിക്കാം.
1: രാവിലെ പുട്ടും പയറും പപ്പടം ഒക്കെ കഴിക്കാൻ ചായ ഒക്കെ കുടിക്കാൻ ആളുകൾ വരും. വീടോട്ട് ചേർന്നാണ് ചായക്കട, റോഡ് സൈഡില്.
0: ആരവിടെ പാചകമൊക്കെ ചെയ്യുന്നേ?
1: പാചകമൊക്കെ ചെയ്ത ഞങ്ങൾക്ക് തന്നെ. എന്റെ ഞാനല്ല, ഞാൻ ചെന്നൊക്കെ ചെറുതായിരുന്നു. പിന്നെ എന്റെ ചേട്ടത്തിയും എന്റെ ഉമ്മായും ഒക്കെ ആയിരുന്നു.
0: അതെ, ആ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ.
1: പോയി ചേട്ടത്തിമാരൊക്കെ ആ കടയും പോയി, ഇപ്പൊ ഒന്നുമില്ല. അന്നത്തെ ഒരു ഇത് നമ്മളും കണ്ടോണ്ടിരിക്കുമല്ലേ. ചെറുപ്രായത്തിലാണെങ്കിലും അവിടെ നടക്കുന്ന ഓരോരുത്തരും വരികയും ഓരോ അഭിപ്രായങ്ങൾ പറയുകയും ചൂട് ചായയും മേടിച്ചു കുടിച്ച് പുട്ടും പയറും ഒക്കെ കഴിച്ചിട്ട് പോകും.
0: അത് ഈ രാവിലേക്ക് ഭയങ്കര ഭംഗിയായിരിക്കില്ലേ? രാവിലെ എണീക്കുമ്പോ ഒരു ചിത്രം,
1: ഭയങ്കര ഇതാ. രാവിലെ ആണ് അതിന്റെ, വൈകിട്ടല്ല, രാവിലെയാണ് ഓരോ കാര്യങ്ങള് ഒക്കെ പറയും. വലിയ സന്തോഷത്തോടുകൂടി അവര് ചായയും കുടിച്ച്
0: അതെ
1: പോകുന്നത്, അതൊരു സന്തോഷം തന്നെ.
0: ഇന്ന് എന്തായാലും മനസ്സിലോട്ട് ആ ചിത്രം, ഇന്നത്തെ ഒരു വികസനങ്ങളൊന്നും ആലോചിക്കാതെ ഒരു എത്ര വർഷമായി അവിടെ നിങ്ങോട്ട് വന്നിട്ട്?
1: ഞാനിവിടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ 30 വർഷമായി.
0: 30 കൊല്ലമായി. അതിനും കൊറേ കാലം കുട്ടിക്കാലത്ത് ഈ കണ്ട ഒരു ചായക്കട ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെ ഉമ്മ അവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ട്, വാപ്പിച്ചുണ്ട്, ചേച്ചിമാരുണ്ട്. ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഭംഗി ഒന്ന് ഓർത്തു നോക്കിയേ.
1: അതുകൊണ്ടാണ് ഞാനിപ്പൊ മോളെ വിളിച്ചത്. ഇന്നലെയും അല്ലെങ്കിലും ഞാൻ വിളിക്കും, മോളെ വിളിക്കാറുണ്ട്, കിട്ടാറില്ല.
0: അതെ ചേച്ചി, എന്തെങ്കിലും എനിക്ക് തോന്നുന്നു തിരക്കായതുകൊണ്ടായിരിക്കും, കോൾ ബിസി ആയതുകൊണ്ടായിരിക്കും.
1: എത്ര വിളിച്ചാലും കിട്ടിയില്ലെങ്കിലും പിന്നെ ആണെങ്കിലും കിട്ടുമല്ല.
0: അതെ, അതാണ് അതാണ് ഇത്ത. ഓക്കെ, അപ്പൊ ഒന്ന് തൊഴിലുറപ്പിലുള്ള എല്ലാ ചേച്ചിമാരോടും എന്റെ അന്വേഷണം പറയണം കേട്ടോ. ഓക്കെ, ഞാൻ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്താണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോകുന്ന വഴിക്ക് കൊറേ ചേച്ചിമാരൊന്നിച്ച് രാവിലെ മീറ്റിംഗ് ആയിരുന്നെന്ന്
1: തോന്നുന്നു.
0: ചേച്ചി താമസിക്കുന്ന ഇവിടെയാണോ? റേഡിയുടെ അടുത്താണോ?
1: ഇല്ല, റെയിൽവേ പാളത്തിന്
0: അവിടെയായിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓണപരിപാടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, റേഡിയോ മുടങ്ങാതെ കേൾക്കണം കേട്ടോ.
1: ഞങ്ങളുടെ കുടുംബശ്രീയും ഞങ്ങളുടെ തൊഴിലുറപ്പുകാരും എല്ലാവരും ഓണം പോവുക.
0: അടിച്ചു പൊളിച്ചേക്കണം, വടം വലിക്കൊക്കെ അങ്ങ് തകർത്തേക്കണം. ഓക്കെ ഓക്കെ, അപ്പോ നമ്മുടെ തൊഴിലുറപ്പിന് പോകാനായിട്ട് നിൽക്കണം. അതിന് കുറച്ച് മുൻപായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ എനർജി ആയിട്ട് രാവിലെ എല്ലാവരോട് എനിക്ക് തോന്നുന്നു കുറേ അമ്മമാർക്കും ചേച്ചിമാർക്കും ഒക്കെ ഒരു സന്തോഷമുള്ള ജോലിയോടൊപ്പം തന്നെ വെറുതെ വീട്ടിലിരിക്കാതെ, അല്ലെങ്കിൽ രാവിലെ കുട്ടികളും ഹസ്ബൻഡും ഒക്കെ ജോലിക്ക് പോയതിന് ശേഷം അവർക്കൊരു വിപ്ലവം തന്നെയായിരുന്നു, ഒരു മാറ്റം തന്നെയായിരുന്നു തൊഴിലുറപ്പ്. അപ്പോൾ ഉഷാറായിട്ട് മിടുക്കികളായിട്ട് പിന്നെ കുറേ കഥകളൊക്കെ പറയാം. എല്ലാവരും കൂടി ഇങ്ങനെ ആഘോഷമായിട്ട് ഈ ജീവിതം ആഘോഷിക്കൂ. അപ്പോൾ എന്തായാലും ഇനി ആകാശവാണി വാർത്തകൾക്കുള്ള സമയമായി. ചായക്കട മറക്കണ്ട കേട്ടോ, ഒരു തൊട്ടടുത്ത് ചായക്കട ഉണ്ടെങ്കിൽ വെറുതെ വണ്ടി എടുത്ത് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് വായോ ആ സമയം കൊണ്ട്. വേഗം വരണം കേട്ടോ, 10 മിനിറ്റ് സമയം ഞാൻ തരുള്ളൂ. സ്റ്റേ ട്യൂൺ, 91.2 AM റേഡിയോ.

പ്രധാന വാർത്തകൾ. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം പുരോഗമിക്കുന്നു. മാൽഡോവ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം മാസിഡോണിയയിലെത്തിയ ശ്രീമതി മുർമു ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യയും നോർത്ത് മാസിഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു. സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്രപതി ഇന്ന് സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ സന്ദർശിക്കും. തുടർന്ന് സ്കോപ്പിയ മ്യൂസിയത്തിൽ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും അനാച്ഛാദനം ചെയ്യും. പിന്നീട് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന ദവ്കോവയ്ക്കൊപ്പം ലോക പൈതൃക കേന്ദ്രമായ ഒഹ്റിഡ് തടാകവും രാഷ്ട്രപതി സന്ദർശിക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ തിരുപ്പൂർ ജില്ലകൾ സന്ദർശിക്കും. കോയമ്പത്തൂരിലെ ജി കെ എൻ എം നഴ്സിംഗ് കോളേജിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് തിരുപ്പൂരിലെ അവിനാശിയിലുള്ള പ്രശസ്തമായ അവിനാശി ലിംഗേശ്വര ശിവക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി ദർശനം നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ

0: ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാവി സംരക്ഷിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: സർക്കാർ സംസദ് മേ നാ കേവൽ ഇസ് വിഷയ കോ ലേക്കർ ബൽക്കി ഇസ് വിഷയ കെ സാത് സംബന്ധിത അന്യ സഭി വിഷയോ കോ വിസ്തൃത ചർച്ചാ കേ ലിയേ തയ്യാർ ഹൈ. പ്രധാനമന്ത്രി ജി നേ ബഹുത് സ്പഷ്ട കഹാ ഹൈ കെ നീറ്റ് ഓർ പേപ്പർ ലീക് ഇത്യാദി വിഷയോ കേ ലേക്കർ കെ ജോ ലോഗ് ഭീ ജിമ്മേവാർ ഹൈ ഉൻകെ ഖിലാഫ് കഡി സേ കഡി കാർവായി കീ ജായേഗി ഓർ ഹം അപ്നേ ബച്ചോ കെ സാത് അന്യായ നഹീ ഹോനേ ദേംഗേ.
0: നേരത്തെ നീറ്റ് വിഷയത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി തുടങ്ങിയവർ ലോക് കല്യാൺ മാർഗിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് രാഹുൽ ഗാന്ധി, പ്രിയങ്കാ ഗാന്ധി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ പരിക്കേറ്റവരെ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ സന്ദർശിച്ചു. ന്യൂഡൽഹിയിലെ റാംമനോഹർ ലോഹ്യ ആശുപത്രിയിലും ലേഡി ഹാർഡിഞ്ച് മെഡിക്കൽ കോളേജിലും എത്തിയ അദ്ദേഹം പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെപ്പറ്റി ഡോക്ടർമാരുമായി സംസാരിച്ച് വിലയിരുത്തി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ഒരു പെൺകുട്ടി മരിച്ചുവെന്ന തരത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. ഈ പ്രചാരണം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന പ്രതിഷേധത്തിനിടെ ആരും മരണപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യ സുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ നേതൃത്വം നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. മനിലയിൽ ആസിയാൻ ഇന്ത്യ, ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി, ആസിയാൻ റീജിയണൽ ഫോറം എന്നീ വിദേശകാര്യ മന്ത്രിതല യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും ശ്രീ ജയശങ്കർ പങ്കെടുക്കും. 2026 ആസിയാൻ ഇന്ത്യ സമുദ്ര സഹകരണ വർഷമായി ആചരിക്കുന്ന പശ്ചാത്തലത്തിലാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനം. ഇന്ത്യൻ നാവികസേനയുടെ തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവാൻ ഇന്ന് കമ്മീഷൻ ചെയ്യും. കർണാടകയിലെ കാർവാറിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാർവാനിൽ 80%ത്തിലധികം തദ്ദേശീയ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അഫ്ഗാനിസ്ഥാനിലെ നൂറിസ്ഥാനിലുണ്ടായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായ ഹസ്തവുമായി ഇന്ത്യ. ഭക്ഷ്യവസ്തുക്കളും താൽക്കാലിക താമസത്തിനായുള്ള ഫാമിലി ടെന്റുകളും ഉൾപ്പെടെയുള്ള അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അഫ്ഗാനിസ്ഥാന്റെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് കൈമാറി. ഇന്ത്യ അഫ്ഗാൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. US ഇറാൻ സംഘർഷം രൂക്ഷം. തുടർച്ചയായ 10-ാം ദിവസവും സംഘർഷം തുടരുന്നതോടെ ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി രൂക്ഷമായി. ഒരു റിപ്പോർട്ട്.
3: ഹോർമുസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തി. തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. ഇറാന്റെ വിവിധ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും വ്യോമാക്രമണം നടത്തി. റിയാദ്, ജോർദാൻ, കുവൈറ്റ്, ബഹ്റിൻ എന്നിവിടങ്ങളിൽ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇറാൻ ആണവ പദ്ധതികൾ പുനരാരംഭിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ചർച്ചകൾക്ക് ഇറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് വൈറ്റ് ഹൌസിൽ ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം US പ്രസിഡന്റ് അവകാശപ്പെട്ടു. ഇതിനിടെ അമേരിക്കയുമായുള്ള സംഘർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയുമായി ഏകോപനം ശക്തമാക്കിയതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസിഷ്കിയാൻ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇറാൻ പ്രതിനിധി പാകിസ്ഥാനിൽ മധ്യസ്ഥരുമായി ചർച്ച നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: യുക്രൈൻ തീരത്ത് ചരക്കു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി അഖിൽ ജോയലിന്റെ വീട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മരണം സ്ഥിരീകരിച്ച് സന്ദേശം നൽകിയിട്ടുണ്ടെന്നും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായും പോൾ ബ്ലഡ് അംബാസിഡേഴ്സായും സൈബർ വാരിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐ ക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. കൊച്ചി മെട്രോയിൽ തിരക്കേറിയ സമയങ്ങളിൽ ഇന്നു മുതൽ അധിക സർവീസ് ഏർപ്പെടുത്തും. രാവിലെ 8 മണിക്കും 10 മണിക്കും ഇടയിലും വൈകിട്ട് 4 മണിക്കും 7 മണിക്കും ഇടയിലുമുള്ള സമയത്ത് ട്രെയിനുകൾ 6:45 ഇടവേളയിൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: പുതിയ ക്രമീകരണത്തിന്റെ ഭാഗമായി ഈ സമയങ്ങളിൽ പ്രതിദിനം 8 അധിക ട്രെയിൻ സർവീസുകൾ കൂടി ആരംഭിക്കും. ഇതിലൂടെ യാത്രക്കാർക്ക് ട്രെയിനിനായി കാത്തു നിൽക്കുന്ന സമയം ഗണ്യമായി കുറയുകയും തിരക്കേറിയ സമയങ്ങളിലെ തിരക്ക് നിയന്ത്രിക്കപ്പെടുകയും കൂടുതൽ വേഗമേറിയതും സുഗമവുമായ യാത്രാനുഭവം ലഭ്യമാവുകയും ചെയ്യും. അധിക സർവീസുകൾ 3 മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കും. ഇക്കാലയളവിൽ യാത്രക്കാരുടെ പ്രതികരണം, യാത്രക്കാരുടെ എണ്ണം, പ്രവർത്തനക്ഷമത എന്നിവ വിലയിരുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് KMRL അറിയിച്ചു.
0: സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തിരി പൂജയ്ക്കായി അടുത്ത മാസം 2 നട തുറക്കും. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചരണത്തിന്റെയും 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് മൈ ഭാരത് പോർട്ടലിലൂടെ നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബിൽ ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. കുട്ടികളിൽ ഡിജിറ്റൽ ഉള്ളടക്കമുണ്ടാക്കുന്ന ദോഷഫലങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് ഫ്രാൻസിന്റെ നിയമനിർമ്മാണം. ഇതോടെ കുട്ടികളുടെ സമൂഹ മാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ മാസിഡോണിയ സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. മാസിഡോണിയയിൽ മഹാത്മാഗാന്ധിയുടെ അർത്ഥകായ പ്രതിമ അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ഫിലിപ്പീൻസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ആസിയാൻ യോഗങ്ങളിൽ പങ്കെടുക്കും. കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തുഫാൻ വാരിയേഴ്സായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. പ്രളയക്കെടുതി രൂക്ഷമായ അഫ്ഗാനിസ്ഥാനിൽ ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോ നമ്മുടെ കൂടെ അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആരാണെന്ന് നോക്കിയാലോ. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഇത് ഞാൻ പ്രകാശ്. പറഞ്ഞോ പ്രകാശ് കേട്ടോ, എന്തുണ്ട് വിശേഷം?
1: രാവിലത്തെ വിഷയം കേട്ടപ്പം ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരുന്നപ്പം ഒത്തിരി സന്തോഷം തോന്നി. കാരണം നൊസ്റ്റാൾജിയ വിരിയുന്ന ഒത്തിരി എന്താ പറയുന്നത്, മനസ്സിലൂടെ കടന്നു പോകുന്ന ഒത്തിരി കാലം പിന്നിലൊക്കെ പോവാൻ ഈ വിഷയം സഹായിച്ചു എന്നുള്ളതാണ്.
0: അതെ, ആ ഒരു ചായക്കട, വീടിനടുത്തുള്ള ആ ചായക്കട മനസ്സിലേക്കൊക്കെ വന്നു. വീണ്ടും ആ പഴയ കാലം ഒന്നും വന്നിരുന്നെങ്കിൽ വിചാരിച്ചു പോയി.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വീടിനടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ പത്രം അവിടെ എത്തുകയും ഒത്തിരി ആൾക്കാര്, അത് ഈ നമ്മുടെ നാനാ തുറകളിലുണ്ട്, അത് വ്യാപരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ പല ദിവസത്തെ രാഷ്ട്രീയ വിശകലനങ്ങളും വളരെ പോസിറ്റീവായിട്ടുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന നിഷ്കളങ്കരായ, നമ്മുടെ അനിൽ സാർ പറയുന്ന കൂട്ട് നിഷ്കളങ്കരായ ഗ്രാമീണരുടെ ഒരു ഒരു കൂട്ടം തന്നെയായിരുന്നു അവിടെ. പലതരത്തിലുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ ഈ സംസാരം വളരെ സ്ഫോടനാത്മകമാണെന്നുണ്ടെങ്കിലും എല്ലാരും ചിരിച്ച് പിരിഞ്ഞാണ് പോകുന്നത്. യാതൊരു പ്രശ്നങ്ങളില്ലാതെ പോയിരുന്നു. ഇപ്പോഴും അത്തരം നൊസ്റ്റാൾജിയ തോന്നിക്കുന്ന ഒരു ചായക്കട ഇതുമായിട്ട് ഇപ്പോഴും നിരന്തരം ബന്ധം പുലർത്തുന്നുണ്ട്. ജോലിസ്ഥലത്തിന് തൊട്ടടുത്തുണ്ട് നമ്മുടെ പുതിയകാവ് ജംഗ്ഷന്റെ ഉണ്ണിച്ചേട്ടന്റെ
0: ചായക്കട. നമ്മുടെ പുതിയകാവ് കരുനാഗപ്പള്ളി സ്വദേശികളുടെ പ്രിയപ്പെട്ട കടയാണ്.
1: അതെ അതെ അതെ. കാരണം അതിന്റെ ഒരു പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ചിരി തന്നെയാണ്.
0: ചിരിയും ഒരുപക്ഷെ ഇടപെടലും
1: അത് ഈ വയറ് നിറയ്ക്കുന്നതിന് മുന്നേ മനസ്സ് നിറയ്ക്കുന്ന ചിരിയും അദ്ദേഹത്തിന്റെ ഇടപെടലുമാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇന്നും യാതൊരു മാറ്റങ്ങളും കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാരമ്പര്യ തരിമ അതേപോലെ നിലനിർത്തിക്കൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഏത് രീതിയിലുള്ള മാറ്റം വരുത്തുന്നതിനും സാധ്യതയുള്ളതും അതിനുള്ള സംവിധാനങ്ങളുള്ളതുമായ ഒരു പ്രദേശത്ത് ഇപ്പോഴും ആ പഴമ നിലനിർത്തിക്കൊണ്ടു പോവുകയും അതിനെ അതേ രീതിയിൽ തന്നെ ആ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന് വിശേഷ അവിടുത്തെ നമ്മുടെ ചായ ഒഴിക്കുന്ന ആ ചേട്ടനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തികളെയും ഓരോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മനസ്സിൽ അവരുടെ ടേസ്റ്റ് എന്താണ്. ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കത്തോട് അകത്ത് ഇരിക്കുന്ന ആളിനെ, നമ്മളൊന്നും പറയുകയൊന്നും വേണ്ട.
0: അതെ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് അവർക്കറിയാം.
1: നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചായയുടെ കടുപ്പം, ചായയുടെ മധുരം, അത് ഇത്ര വേണം എന്നൊക്കെ ഉള്ളത് അവർ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്രയും ആൾക്കാരെ ദൈനംദിനം കാണുന്ന അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു പറയേണ്ട കഴിവുകൾ തന്നെയാണ്. അവിടെ ഇരിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി, അത് വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ്.
0: ഒരു ഒരു ദിവസത്തിന്റെ ഭംഗി കൂട്ടുന്നത് ആ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമുള്ള ഒരു ചായ കുടിക്കാൻ പോകുന്ന ഒരു ടൈമാണ്.
1: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്.
0: ഓക്കെ ചേട്ടാ, അതുപോലെ തന്നെ ഈ രാവിലെയുള്ള നമ്മുടെ നാട്ടിൻപുറത്തെ ചില ചായക്കടകള് അതിന് ആ ഒരു റേഡിയോയുടെ വോളിയം കൂടെ ആകുമ്പോഴത്തേന് അതിന്റെ ഒരു വൈബ് വേറെയാ.
1: അതെ അതെ അതെ. പക്ഷെ അന്ന് ഈ ചായക്കട പ്രദേശത്തുള്ള ചായക്കട ഉള്ള സമയത്ത് നമ്മുടെ FM ഒന്നും ഇല്ല, ആകാശവാണിയാണ്. പക്ഷെ റേഡിയോക്കൊന്നും അന്ന് പ്രസക്തിയില്ല. കാരണം അന്നത്തെ ദിനപത്രവും തലേ ദിവസത്തെ രാഷ്ട്രീയ സംഭവങ്ങളും അന്ന് രാവിലെ വായിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുമായിരുന്നു സജീവമായിട്ട് ഉണ്ടായിരുന്നത്.
0: അന്താരാഷ്ട്ര ചർച്ചകളാണെന്ന് നടക്കുന്നതിൽ എല്ലാവർക്കും എല്ലാത്തിനെ പറ്റി നല്ല അറിവുണ്ട്.
1: അതെ അതെ അതെ, വളരെ വളരെ വിശദമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളൊക്കെ ആയിരുന്നു അന്ന് നടന്നിരുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നത്തെ തലമുറയേക്കാൾ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ അവബോധം പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.
0: ഓക്കെ ചേട്ടാ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ആ വീടിനടുത്തുള്ള ചായക്കടയെ പറ്റി പറഞ്ഞു, അന്ന് കഴിച്ച അല്ലെങ്കിൽ ആ സമയത്തെ ആ ഒരു ഭക്ഷണത്തിന്റെ ആ ഒരു രുചി, ആ ചായയുടെ ആ കടുപ്പത്തോടു കൂടിയുള്ള ഒരു രുചി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പോ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും. ആ മണം പോലും നമുക്ക് അതിന്റെ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഈ അപ്പമൊക്കെ ചുടുമ്പോ ഉണ്ടാകുന്ന ഒരു മണവും അവിടുത്തെ കടലക്കറിയുടെ ഒക്കെ മണവും, ഇനി ആ കടയുടെ നടത്തിയിരുന്ന അണ്ണന്റെ പേര് സദാശിവൻ എന്നാണ്. പക്ഷെ എല്ലാവരും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് പ്രശസ്തനായ ഒരു കാതികൻ, കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ കാതികനായ സാമ്പൻ, സാമ്പശിവൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അങ്ങനെ ഒരു ചുരുക്കപ്പേരിലായിരുന്നു വിളിച്ചിരുന്നത്. വളരെ കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഉണ്ട്, ചായക്കടയില്ലാന്ന് മാത്രമേ ഉള്ളൂ, കടയായിട്ടുണ്ട്. എങ്കിലും വളരെ സജീവമായിട്ട് നിന്നിരുന്ന പ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാര് സമ്മതിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു.
0: ഈ തിരിച്ചു വരാത്ത സുന്ദരമായിട്ടുള്ള ഇടമാണല്ലേ നമ്മുടെ മനസ്സിൽ മാത്രം രൂപപ്പെടുന്ന ഒരു ചായക്കടയായിട്ട് മാറിയത്.
1: അതെ അതെ അതെ അതെ. എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകളും പ്രദേശത്തെ വികസനമാണെന്നുണ്ടെങ്കിലും എല്ലാം അത് ഈ പ്രായത്തിന്റെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരും ഒത്തുകൂടുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു.
0: അതെ, അപ്പൊ തീർച്ചയായിട്ടും ചേട്ടൻ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ മനസ്സിലൂടെ നമുക്ക് എത്താൻ പറ്റുന്നിടത്ത് എത്താം, അതോടൊപ്പം തന്നെ ഇന്ന് പോകാൻ പറ്റുന്നിടത്തും ഇത് പോയിട്ട് ആ ഒരു അനുഭവം, കാരണം ഇതെല്ലാം അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ പോകുന്നത്.
1: അതെ അതെ, നല്ലത് കാണിക്കുന്നു, നല്ല ചായകൾ കിട്ടട്ടെ, പഴയ ഗ്രാമീണതയുടെ നിഷ്കളങ്കതയും സ്നേഹവും എല്ലാം എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാകട്ടെ.
0: ഉറപ്പായിട്ടും ചേട്ടോ, സെന്റർ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ കേട്ടോ. യാത്രയിൽ 9 മണി വരെ ഉണ്ടാവണേ. ഓക്കെ, നമ്മുടെ പ്രകാശേട്ടനായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആ ഒരു പഴയ ആ ഒരു ചായക്കടയിലൂടെയാണ് നമ്മളിങ്ങനെ പോകുന്നത്. ഓക്കെ, നിങ്ങളിത് കേട്ടുകൊണ്ട് കാർ ഓടിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ചായക്കടയിൽ നിങ്ങൾ പോകുന്ന വഴിക്ക് ആദ്യം കാണുന്ന ചായക്കടയിൽ ഇറങ്ങി ഒരു ചായ കുടിച്ചിട്ട് ഇന്ന് പോയാൽ മതി ജോലിക്ക്. ആ റെഡിയാണോ? എത്ര രസമാണല്ലേ, ആ ഒരു ചായക്ക് പ്രത്യേക ഒരു രുചിയാണ്. ഈ പറഞ്ഞതുപോലെ രാവിലത്തെ പലഹാരങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ നാവിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊതിയാവുന്നു, കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ചൂടപ്പം, ചൂടുദോശ, സാമ്പാർ, പുട്ടുകടല. ആ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, കോൾ ഡ്രോപ്പായിപ്പോയി. ഇപ്പോൾ വിളിക്കുന്നവർ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് വിളിക്കാനായിട്ട് ശ്രമിക്കുക. ഫോൺ ലൗഡ് സ്പീക്കറിലിടരുത്, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പിന്നെ ഞാൻ എടുത്തതിന് ശേഷം ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. നമുക്ക് ഒരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്ക. നമസ്കാരം.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. എന്തോ നമ്മൾ ചായക്കട ഓർമ്മകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണോ അമ്മേ? അതെ അതെ അതെ, അമ്മയുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചായക്കടയെ പറ്റി പറഞ്ഞു കേക്കട്ടെ.
2: എനിക്ക് ചായക്കടയാ, ഞാൻ അത് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയട്ടെ. ചായക്കടയുടെ
0: ആ പറഞ്ഞു പറഞ്ഞു.
2: ഞങ്ങളുടെ അടുത്ത് ഒരിക്ക എനിക്ക് കച്ചവടം ഉണ്ടായിരുന്നു, നമ്മുടെ കല്ലേറ്റി പള്ളിമുക്കിന്റെ നേരെ പടിഞ്ഞാറേ. അവിടെ നല്ല സൂപ്പർ അപ്പവും പൊടിച്ചമ്മന്തിയ. ആ ചായ അവിടെ നമ്മൾ ചെന്നിരുന്ന് ആ ചായയെ അവിടുത്തെ ആ പൊടിച്ചമ്മന്തിയായിട്ട് നമ്മള് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാക്കേലെ രുചി അത് വൈകുന്നവരാണ്. അത് അദ്ദേഹത്തിന്റെ കച്ചവടം കൂടെ കഴിഞ്ഞ കഴിയാറായപ്പോഴാണ് ഞങ്ങളൊക്കെ കച്ചവടം തുടങ്ങിയത്. എന്റെ കടയിലും ഫേമസായ ഈ കൊല്ലക എന്റെ തൊട്ടടുത്തുള്ളവർക്ക് തൊട്ടടുത്തല്ല, ഏകദേശം കരുനാഗപ്പള്ളി ഏഴ് ഒരുപാട് ആശുപത്രികളിൽ അറിയാം ഞങ്ങളുടെ കടയിലെ അപ്പത്തിന്റെയും പൊടിച്ചമ്മന്തിയുടെയും
0: ടേസ്റ്റ്.
2: ഫേമസായ പലഹാരം ഞങ്ങൾ ആ അപ്പവും പൊടിച്ചമ്മന്തി ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആട്ടി പിന്നെ ഞങ്ങള് സൂപ്പറായിട്ട് അത് ചുട്ടു കൊടുക്കും. പിന്നെ ഞങ്ങൾ ഈ ക്രിസ്ത്യൻസിന്റെ കല്യാണമൊക്കെ വരുമ്പോഴേ 10, 2000, 3000, 4000, 5000 അപ്പം വരെ ചുട്ട കൊടുത്തിട്ടുണ്ട് അവർ ഓർഡർ അനുസരിച്ചിട്ട്. ഞങ്ങള് അങ്ങനെ ആ ഒരു അപ്പം പൊടിച്ചമ്മന്തി എന്നുള്ള ഇപ്പൊ കേൾക്കുന്നവർക്കെല്ലാം ഞങ്ങളുടെ ഏരിയയിലെല്ലാം അറിയാവുന്നവർക്കെല്ലാം ആകെ വെള്ളമാണ്. അതേപോലെ ഞങ്ങളും ചെയ്ത് 10-40 വർഷത്തോളം ഞാൻ വീട്ടിൽ ഇരിക്കുന്നെങ്കിൽ 40 വർഷം ചെയ്തില്ല. എന്റെ ഭർത്താവ് മരിച്ചു കുറച്ചുനാള് കഴിഞ്ഞപ്പോ ചായക്കടയായിട്ടുള്ള പലഹാരം
0: ഉണ്ടാക്കുന്നുണ്ട്.
2: എനിക്കിപ്പോഴും ഞാൻ ചെയ്യാൻ ഒരു ചട്ടക്കൂട്ടിൽ ഇങ്ങനെ ഒരുങ്ങുന്നുണ്ട്. ഞാൻ ഏകദേശം ഈ അടുത്ത സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ രീതി തുടങ്ങാനുള്ള
0: ആഗ്രഹത്തോടുകൂടിയിരിക്കുകയാണ്. രാവിലെ വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അതിനുശേഷം ഇറങ്ങിക്കോ.
2: അല്ല, എനിക്ക് വയ്യാത്തോണ്ട് നിർത്തിയത്. എനിക്ക് കച്ചവടം എന്ന് പറയുമ്പോ എന്റെ ജീവന്റെ ജീവനാ,
0: ഒരു സന്തോഷമല്ലേ? കാരണം കണ്ടാലും അത് മാത്രമല്ല, നമ്മുടെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അമ്മേ, നമുക്ക് അത്രയും നേരം നമ്മുടെ സമയങ്ങൾ അങ്ങനെ കൂടെ കുറച്ചുകൂടി നന്നായിട്ട് ഉപയോഗിക്കാം.
2: ആ പിന്നെ മോളെ, എനിക്ക് എവിടെ പോയാലും ഈ തട്ടുകടയിലാ ഞാൻ നോക്കുന്നത്. തട്ടുകടയ്ക്ക് ഒരു പ്രത്യേകതയാ. ഞങ്ങളൊക്കെ വെളുപ്പിലെ 4, 4.5 മണിയാകുമ്പോ 5 മണിക്ക് അകത്തേക്ക് ഈ നോയമ്പ് സമയത്ത് വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് ചായ കുടിക്കാൻ ചില ആൾക്കാർ വരും പള്ളിയിൽ. ആ ഒരു സമയത്ത് ഞങ്ങൾ പോയി ആ ഒരു സമയം കണക്ക് കൂട്ടി വാങ്ങി വിളിക്കുന്നതിന് മുമ്പ് ഈ പൊടിച്ചമ്മന്തി അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഊണ് മുതല് ഈ പരിപാടിക്കാർക്കെല്ലാം ഈ അമ്പലങ്ങളിൽ ആനമേളയ്ക്ക് അതിന് ഇതിനും പിന്നെ ചില പാർട്ടി പരിപാടി നടക്കുമ്പോ അങ്ങനെ എല്ലാവർക്കും ഞങ്ങള് പിന്നെ ആഹാരങ്ങൾ ഓർഡർ ചെയ്ത്.
0: അപ്പൊ സ്വന്തമായിട്ട് ചായക്കടയുള്ള ആളായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്.
2: പിന്നെ ഞങ്ങള് മോളെ ഉറങ്ങിയിട്ടില്ല, എന്റെ മക്കളും എന്നോടൊപ്പം കഷ്ടപ്പെട്ട് ഒരു 100 ഊണ് കൊടുക്കുന്ന ഒരു ദിവസം അങ്ങോട്ട് അത് കൊടുത്തു കഴിഞ്ഞ് വീട്ടിൽ വരുന്നതിന് അടുത്ത എവിടെങ്കിലും 100 ഇരുന്നൂറൊക്കെ വരും. ഞാനും എന്റെ മക്കളും കൂടെ കൂടുതലുണ്ട്. രണ്ടുപേരൊക്കെ അന്നേരം ഉണ്ട് വേറെ
0: ചെറിയ ജോലി. അപ്പൊ അമ്മയുടെ ഓർമ്മകളൊക്കെ അമ്മ ഷെയർ ചെയ്തു. സ്വന്തമായിട്ട് അമ്മയ്ക്ക് ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാൻ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ ഓരോ എനിക്ക് തോന്നുന്നു ഈ ചായക്കടയൊക്കെ നടത്തുന്ന സമയത്ത് രാവിലെ തന്നെ 5 മണിക്ക് തന്നെ അല്ലെങ്കിൽ 4 മണിക്ക് തന്നെ ഇതെല്ലാം റെഡി ആയിട്ട് വേണം കടയിൽ വരാൻ. ഉറക്കത്തിൻ്റെ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അങ്ങനെ ചായക്കടയുടെ ഓർമ്മകൾ നമ്മൾ പറയുമ്പോൾ ചായക്കടക്കാർക്കും പറയാനുണ്ട് കുറേ ഓർമ്മകൾ. വിജയമാമയും നമ്മുടെ കൂടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്കാരം. സ്വന്തം സ്വാതി.
0: എന്തോ നമസ്കാരം താജ്ജിനിക്കോ പറഞ്ഞു. എന്തോ ഉണ്ട് വിശേഷം? ആദ്യം വിശേഷം പറഞ്ഞു യാത്ര ചെയ്യാം.
1: വിശേഷം സുഖമാണ്, സുഖമായിരിക്കുന്നു. നമ്മളെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇന്നലെയും കിട്ടി. ഞാനെന്തെന്നറിയോ? എന്റെ അവിടെ വിളിച്ചിട്ടങ്ങ് മാറി നിൽക്കും. എന്താറിയോ? പുതിയ പുതിയ ഭാഷകൾ കേട്ടോ. നമ്മളുണ്ടല്ലോ
0: എപ്പോഴും.
1: നമ്മുടെ വണ്ടിയിലെ യാത്രയെ സന്തോഷകരമായിട്ട് പുതിയ പുതിയ ആൾക്കാർ കേട്ടെന്ന് കാര്യം നമ്മളങ്ങ് മാറിയിരിക്കും.
0: അങ്ങനെ വീണ്ടും ട്രൈ ചെയ്യണം.
1: എനിക്കൊരു സാഹചര്യം, എന്റെ റേഡിയോ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. ഇനി എന്തോന്ന് അറിയത്തില്ല. ഇപ്പൊ നല്ലോണം കേൾക്കാൻ പറ്റില്ല. ഇന്ന് കൊണ്ട് ശരിയാക്കണം. അല്ലെ നമുക്ക് പറ്റത്തില്ല. രാവിലെ നമുക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മുടെ വണ്ടി യാത്ര ചെയ്യണ്ടേ?
0: അതെ, വണ്ടി യാത്ര ചെയ്യണം. മാത്രമല്ല ഇന്ന് തന്നെ റേഡിയോ ഒരു 10 മണിയാകുമ്പോ ഷോപ്പിൽ കൊണ്ടുപോയി ശരിയാക്കിയിട്ട് ശരിയാക്കിയ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ ഇങ്ങോട്ട് ഇട്ടേക്കണം. എനിക്ക് കാണണം റേഡിയോ റെഡി ആയെന്ന്.
1: അതായത് പണ്ട് കാലങ്ങളിൽ നമുക്ക് ഇന്നത്തെ കണക്ക് ലൈവായിട്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ഇല്ല. അന്ന് ആകെ കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ആന്റീന കിടക്കുന്ന ടി വി അറിയാമല്ലോ. അതൊക്കെ വളരെ വിഷയം. ആദ്യം ഞങ്ങൾക്കുള്ള റേഡിയോ മാത്രമല്ല, ഞങ്ങൾ തെക്കേലക്കുന്ന റേഡിയോ. ആ റേഡിയോ കണ്ട് ഞങ്ങള് പിള്ളേര് കാശ് റേഡിയോ ബാറ്ററി തീരുമ്പോ ഞങ്ങളും കൂടെ കൊടുക്കണം പൈസ. മേടിച്ചു അത് ഞങ്ങളെല്ലാം അവസാനത്തെ പരിപാടി 9 മണിയോടുള്ള പരിപാടി കണ്ടിട്ട് വീട്ടിലേക്ക് പോകും. എന്നതേ ഉള്ള ആകെ മാർഗം. അപ്പം വന്ന് അത് കഴിഞ്ഞാണ് നമ്മളെ കറക്കുന്ന ആന്റീന ഒക്കെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇന്നത്തെ സമകാലീന രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്ന നമ്മുടെ ഈ ചായക്കടകളിലാണ്. അവിടെ ഈ രാവിലെ പ്രഭാത വാരിക്ക് ഇറങ്ങുന്നവർ എല്ലാവരും കൂടെ കൂടി ചില കടകളിലൊക്കെ പത്രം കാണും. എനിക്കിത് എടുത്തു പറയാൻ കാരണം, ഞങ്ങളുടെ കോഴിത്തോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചായക്കടയിൽ ഒരു അച്ചായം വന്നിരുന്ന പത്രം വായിക്കും. പക്ഷെ അത് വലിയൊരു ഗുണകരമായ വായനയാണ്. പുള്ളി റോഡിലോട്ട് ഒരു ബെഞ്ച് ഉണ്ട്, അവിടെ ഇരുന്നോണ്ട് അങ്ങ് ഉറക്കെ അങ്ങ് വായിക്കും. ആർക്കും കേട്ട പരസ്യം സൈതം വായിക്കും. അതായത് A to Z വായിച്ചിട്ടേ പുള്ളി പോകും. അപ്പൊ അതൊരു വലിയൊരു ഒരു ഒരു കാര്യമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ തെക്കേലമ്മയുടെ ചായക്കട. ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ് പോയി ഇങ്ങനെ കെട്ടിയിട്ട് രാവിലെ അമ്മയ്ക്ക് ഒരു ഇച്ചിരി അപ്പവും ഉണ്ട്, കുറച്ച് ചായ ഉണ്ടാവും. അപ്പൊ ഇത് അന്നെന്ന് പറഞ്ഞാൽ വൃക്ഷമാസം ഒക്കെ ആയിക്കഴിഞ്ഞാൽ കുറേ പറമ്പ് കിടപ്പുണ്ട്. അപ്പൊ അവിടെ കിളച്ചു കൂട്ടിയിട്ട് ആ പുല്ലുകൾ ഇങ്ങനെ ഉണ്ടാവും. ആ ഉണക്കപ്പുല്ലെടുത്ത് രാവിലെ നല്ല തണുപ്പാണ്. അപ്പൊ ഞങ്ങൾ കുട്ടികളും വലിയവരും എല്ലാവരും കൂടെ വന്നിത് തീ ഇട്ടിട്ട് അതിന്റെ ചുറ്റും ഇരുന്നിട്ട് അമ്മയുടെ ഒരു ചായ ഒക്കെ മേടിച്ചു കുടിച്ച് ഒരപ്പവും ഒക്കെ നല്ല ചൂടപ്പവും ചമ്മന്തിയ. അപ്പൊ അതൊക്കെ മേടിച്ചു കഴിച്ച്
0: കാലഘട്ടത്തില്
1: തീർച്ചയായിട്ടും കാശുള്ളവരോടും ഇല്ലാത്തവർ കൊടുക്കത്തില്ല. കാരണം എന്നിട്ട് അമ്മ വഴക്കും പറയും. എല്ലപ്പോഴും കൊണ്ട് അമ്മയ്ക്ക് കൊടുക്കും. അമ്മയ്ക്ക് അതൊരു വിഷയമല്ല. ഞങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത്. തെക്കേലമ്മ, വടക്കേലമ്മ, ചേച്ചി, ഉമ്മ, വാപ്പ അങ്ങനെയുള്ള സൗഹൃദത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം അത് ആ ഒരു കാലഘട്ടം അതൊരു കാലഘട്ടം തന്നെയായിരുന്നു. അതൊന്നും തിരിച്ചു വരത്തില്ല ഉറപ്പായിട്ടും.
0: അപ്പൊ ഇന്നതൊക്കെ ഓർക്കാൻ പറ്റിയല്ലോ.
1: അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയണമെന്ന്, ഞങ്ങൾക്ക് ചായക്കട ഉണ്ടായിരുന്നു നിങ്ങളറിയാം വീട്ടുകാർ. അപ്പൊ അവിടെ ഒരു അച്ചായൻ വരും. അച്ചായൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പൊളിറ്റീഷ്യനാണ്, നല്ല രാഷ്ട്രീയക്കാരനാണ്. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും, പക്ഷേ എഴുത്തും വായന അറിയില്ല. ആ പുള്ളിക്കുള്ള ഒരു നിർബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം വായിച്ച് കൊടുക്കണം, അത് മുഴുവനും വായിച്ചു കൊടുക്കണം. അടുത്ത് വന്നിട്ടൊരു ചായയൊക്കെ മേടിച്ചിട്ട് മോനട വായിക്കണം, പത്രം വായിക്കണം. അത് അല്ല, ആ ഒരു മനസ്സ് നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യണം. കാരണം എന്താ അറിയോ, പുള്ളിക്ക് പഠിക്കാൻ പറ്റിയില്ല എങ്കിലും അദ്ദേഹം അത് മറച്ചു വെക്കാതെ എന്നോട് പറഞ്ഞിട്ട് പുള്ളി ഈ പത്രത്തിനെ മുഴുവനും വായിച്ച് ഇത് കേട്ട് മനസ്സിലായിക്കൊണ്ട് പുള്ളി രാഷ്ട്രീയ വേദികളിലൊക്കെ പോയി സംസാരിക്കും. അതൊരു കഴിവ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിന്റെ ബാധ്യത പഠിക്കാൻ പറ്റിയില്ല, പക്ഷെ ആ നിരക്ഷരത അദ്ദേഹം പൊതുസമൂഹത്തെ അറിയിക്കാതെ ഈ സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അത് പഠിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. പുള്ളിയൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല എങ്കിലും ഞാൻ പറയുകയാണ്, അതൊക്കെ ഒരു നല്ല ഒരു
0: ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട കാര്യം. പാഠപുസ്തകങ്ങളൊക്കെ കാണാതെ പഠിച്ച് ഒരുപാട് ഡിഗ്രിയും കാര്യങ്ങളും എടുക്കുന്നതിന് അപ്പുറത്തേക്കുള്ള അറിവുകളാണ് അവരൊക്കെ നേടിയെടുത്തിട്ടുള്ളത്.
3: തീർച്ചയായിട്ടും അതാണ് അതാണ് അങ്ങനെ അറിവ് നേടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. നമ്മള് ഇന്നത്തെ കണക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തതിനേക്കാൾ എത്രയോ പ്രായമുള്ള ആൾക്കാർ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുകയും അവര് കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വാതി, നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ കഥാകൃത്തുക്കളും അല്ലെങ്കിൽ എല്ലാ വലിയ ഫേമസ് ആയിട്ടുള്ള അവനവന്റെ ജീവിത അനുഭവങ്ങൾ അവർ നേരിട്ട് കണ്ടിട്ടുള്ളതൊക്കെയാണ് അന്ന കഥയും കവിതയൊക്കെ ആക്കിയിട്ടുള്ളത്. ഇന്ന് അതൊന്നും അല്ലല്ലോ, ഇന്ന് എന്തോ ഒരു ഭ്രമത്തിലിരുന്നു കൊണ്ട് അടിപൊളിയും അങ്ങനെ ബഹളം വെച്ചുള്ള പാട്ടുകളും ഒക്കെയാണ്. വയലാട് വയലാന്തി ആയാലും മറ്റും ഒക്കെ ആയാലും എത്ര അർത്ഥവത്ത വരികളാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ വിദ്യാഭ്യാസത്തിനൊക്കെ അപ്പുറത്ത് മനുഷ്യനെ സ്നേഹിക്കുകയും പ്രകൃതി സ്നേഹിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് കിട്ടിയ ഒരു സമ്പത്താണെന്നാണ് നമുക്കറിയാൻ കഴിയുക. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള നൊസ്റ്റാൾജിയ ഉള്ള വിഷയങ്ങളുമായിട്ട് ഇനിയും വരിക. എല്ലാവർക്കും നല്ലത് നേരുന്നു.
0: താങ്ക് യു. അപ്പോൾ നമ്മുടെ താജുദ്ദീനൊക്കെ ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര നല്ല ഓർമ്മകളാണ് നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ പറഞ്ഞില്ലേ ഉറക്ക വായിക്കുന്ന ഒരു അച്ചായൻ്റെ കാര്യം പറഞ്ഞില്ലേ, എൻ്റെ വീടിനോട് ചേർന്ന് ഞാനിപ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് ചിലരെ നമ്മൾ ഓർത്ത് പോകുന്നത് കേട്ടോ. എൻ്റെ വീടിന് തൊട്ടടുത്തൊരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഈ അമ്മൂമ്മയോട് ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. വെറുതെ പോയി ശല്യം ചെയ്യുന്ന അമ്മൂമ്മ വെറുതെ സമാധാനമായിട്ട് ഇതാലും ഹായ് അമ്മൂമ്മേ എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് നന്നായിട്ട് വായിക്കാനറിയാം. അമ്മൂമ്മ ഉറക്കെയാണ് വായിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പോയി കേൾക്കും ഒത്തിരി കഥകളൊക്കെ അറിയാം. നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്കറിയാത്ത പല കഥകളും ഈ അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മമ്മ പെമ്മക്കളൊക്കെ താമസിക്കുന്ന ചവറ ഒരു ഏരിയയിലാണ്, അങ്ങോട്ടേക്കൊക്കെ താമസം മാറി. പക്ഷെ എപ്പോഴും ഞാൻ ഓർക്കും എത്ര ഭംഗിയായിട്ട് എത്രയോ കാര്യങ്ങൾ എനിക്ക് ക്ഷമയോടുകൂടിയിരുന്ന് പറഞ്ഞു തരുമായിരുന്നു. ഈ ഒരു നിമിഷം ആ ഒരു മമ്മിയെ കൂടി ഓർക്കാൻ എനിക്ക് സാധിച്ചു. നമ്മുടെ ചായക്കട വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും തിരികെത്താം കേട്ടോ. അതായത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ഒരു പഴമയുടെ ആ ഒരു ഭംഗി ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടുള്ള ചായക്കടകളുണ്ടെങ്കിൽ അതിൻ്റെ ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് പറയാം. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ചില്ല് വെട്ടിച്ചൊരു ചില്ലലമാര കാണും. ആ ചില്ലലമാരയിൽ ഇങ്ങനെ നിൽക്കുന്ന അയ്യപ്പവും എന്താ പറയുക പഴംപൊരിയും എന്താ അങ്ങനെ കുറേ പരിപ്പ് വടയും അതൊക്കെ അങ്ങോട്ട് അവർ പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ രുചി വൈകുന്നേരങ്ങളിലൊരു 3 മണിയാവും. ഇനി രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ദോശ അപ്പം പുട്ട് കടല ഇതൊക്കെ. പിന്നെ അവിടുത്തെ ചായക്ക് മാത്രം എന്താണ് ഇത്ര രുചിയെന്ന് തോന്നി പോകുന്ന ഒരു ചായക്കട ഉണ്ടാവും അല്ലേ. അപ്പം ഇന്ന് രാവിലെ ഒന്ന് അങ്ങോട്ടേക്ക് വിട്ടേക്കണം വണ്ടി കേട്ടോ. അവിടെ പോയിട്ട് ആ ഒരു ഓർമ്മകൾ, പിന്നീട് പല വിഷയങ്ങളും. നാട്ടിലെ എല്ലാ വീട്ടിലും എത്ര ആളുകളുണ്ട്, ആരൊക്കെയാണ്, എവിടുന്നാണ് അവിടുന്ന് കല്യാണം. ഒരു കല്യാണാലോചന വരുമ്പോൾ തന്നെ അടുത്തുള്ള ചായക്കടയിൽ പോയിട്ട് പയ്യനെങ്ങനുണ്ട് പെണ്ണെങ്ങനുണ്ട് എന്ന് തിരക്കുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്.
0: ഹലോ.
5: ഹലോ സാദി.
0: താങ്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എവിടെ പോയി ഹോൾഡ് ചെയ്തിട്ട്?
5: ഉണ്ടേ, ഞാനിവിടെ ഉണ്ട്.
0: ഓക്കേ, പറഞ്ഞു.
5: ഞങ്ങൾക്ക് ചായക്കട ഉണ്ടായിരുന്നു.
0: ആഹാ, ഓക്കേ. ആ ചായക്കടയില് റേഡിയോ ഉണ്ടായിരുന്നു.
5: റേഡിയോ, കുഞ്ഞു റേഡിയോ. ഫസ്റ്റിലെ വരുന്ന എന്റെ ചാച്ചനാ വള്ളിക്കാവിൽ നിന്ന് റേഡിയോ മേടിച്ചോണ്ട് വരുന്നേ. എന്നിട്ട് ചായ ഉണ്ടായിരുന്നു ചായക്കടയില. വെളുപ്പിന് 3 മണിയാകുമ്പോ ഒറോട്ടിയും കൊഞ്ചുകറി.
0: അയ്യോടാ, രാവിലെ കൊതിപ്പിക്കുന്നോ.
5: തലേന്ന് രാത്രി, തലേന്ന് ഞങ്ങൾ റെഡിയാക്കി വെക്കും കൊഞ്ചും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് രാവിലെ. കൊച്ചു കടയായിരുന്നു, ഓലമേഞ്ഞ കുഞ്ഞുകട. പിന്നെ അന്നേരം മണ്ണിന് പോവായിരുന്നു ചാച്ചന്മാര്, അവിടെ ഞങ്ങളുടെ അടുത്തുള്ള 3-4 ചാച്ചന്മാര്. അപ്പൊ ഞങ്ങൾ വെളുപ്പിന് 3 മണിക്ക് ഒറോട്ടിയും കൊഞ്ചുകറിയും കൊടുക്കണം ആ ചാച്ചന്മാർക്ക് കഴിച്ചോണ്ട് പോകാൻ.
0: അപ്പൊ ഉറക്കൊന്നും ഇല്ലായിരുന്നു ആ കാലത്ത്?
5: ഉറക്കമേ ഇല്ലായിരുന്നു. അന്നും ഉറക്കമില്ല, ഇന്നും ഉറക്കമില്ല.
0: നല്ലല്ലേ, നമ്മൾ ഉണർന്നിരിക്കാൻ കഴിയാന്ന് പറയുന്നതിന് അപ്പുറം ഒന്നും ഇല്ലെന്നേ.
5: ഒന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ചായക്കട ഇല്ലായിരുന്നു, ഞങ്ങളുടെ കടയായിരുന്നു.
0: ഞങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളുടെ സ്വന്തം ചായക്കടയായിരുന്നു അല്ലേ.
5: ഞങ്ങളുടെ സ്വന്തം ചായക്കട അല്ലേ, ചാച്ചന്റെ സ്വന്തം ചായ.
0: അവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഇപ്പോഴും ഓർത്തു കഴിഞ്ഞാൽ നാവ് നിറയെ വെള്ളം ഊറുന്ന ആ ഒരു പലഹാരം, അല്ലെങ്കിൽ ആ ഒരു ഫേവറേറ്റ് ഫുഡിനെ പറ്റി പറയാമോ?
5: ഒറോട്ടി.
0: ഒറോട്ടിയും ഈ കുഞ്ചുകറിയും ആണ്.
5: ഒറോട്ടി ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ചാച്ചനെ പ്രത്യേക രീതിയിലാ പിന്നെ ഇലയപ്പം ഉണ്ടാക്കുന്നേ. വട്ടയിലക്കകത്ത് ഇങ്ങനെ ഷേപ്പൊക്കെ ചെയ്ത് ഇലയപ്പം ഉണ്ടാക്കും. അതായത് അകത്ത് അവലും പഞ്ചസാരയും വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും. 3 മണിയാകുമ്പോ അവര് തിരിച്ചു വരുമ്പോ അവർക്ക് ഇലയപ്പം കഴിച്ചോണ്ടവര് വീട്ടിൽ പോന്നെ.
0: ഇതൊക്കെ നല്ല നല്ല ഓർമ്മകളാണ്. ഞാൻ ഇനി ഒരു കാര്യമോട് ചോദിക്കട്ടെ, ഈ മനസ്സിലേക്ക് ആ ഒരു പഴയ ഓലപ്പരയായിട്ടുള്ള ഓല കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഹോട്ടൽ, ആ ഒരു ചായക്കട ഓർമ്മ വന്നു. ചായക്കടയിൽ ഇരിക്കുന്ന കുറെ ആളുകളെ മനസ്സിലേക്ക് വന്നു.
5: എല്ലാ ചാച്ചന്മാരും ഓർമ്മ, ഒത്തിരി ചാച്ചന്മാരൊക്കെ മരിച്ചുപോയി. ഇപ്പോഴും എനിക്ക് കുഞ്ഞു കടയിലാണ് എവിടെയെങ്കിലും പോയാൽ എനിക്ക് കയറാൻ ഇഷ്ടം, വലിയ ഹോട്ടലിൽ കയറാൻ ഇഷ്ടം.
0: ഈ ഒരു ഓർമ്മകൾ എടുക്കാൻ പറ്റും. ഒത്തിരിയുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ, അവിടെ സമയത്ത് ആ ഒരു റേഡിയോയില് അന്ന് കേട്ട ആ കണക്ട് ചെയ്ത കടയും ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പാട്ടൊന്ന് ഓർത്ത് പറഞ്ഞേ.
5: ഒരു പാട്ട്
0: അന്ന് കേട്ട, അതായത് റേഡിയോ
5: സിനിമയിലെ പഴയ പാട്ട്,
0: അതായത് ഓർത്തെടുക്കുവല്ല, ഈ ഒരു ചായക്കടയായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പ്ലേ ചെയ്തിരുന്ന ഒരു പാട്ട് ഇപ്പോഴും മനസ്സിലുണ്ടോ?
5: ആ മനസ്സിലുണ്ട്.
0: ഏത് പാട്ടാ?
5: ജയന്റെ ഒരു പാട്ട്, ജയന്റെ സിനിമ, ജയൻ അഭിനയിച്ച ഒരു സിനിമ, കണ്ണും കണ്ണും എന്നുള്ള പാട്ടുണ്ടല്ലോ,
0: കണ്ണും കണ്ണും
5: തമ്മിൽ തമ്മിൽ
0: കേൾക്കല്ലേ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം വിളിച്ചതിന് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് കണ്ടോ, ചേച്ചിക്ക് സ്വന്തമായിട്ട് ചായക്കട ഉണ്ട്, അത് വിജയമ്മയ്ക്ക് സ്വന്തമായിട്ട് ചായക്കട ഉണ്ട്, താജുദ്ദീൻ ഇക്കാക്കും അടുത്തൊരു ചായക്കട ഉണ്ട്, തെക്കേലപ്പേടെ ചായക്കട ഉണ്ടായിരുന്നു, പക്ഷെ സ്വന്തമായിട്ട് പിന്നെ ചായക്കട ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയോ അനുഭവങ്ങളിലൂടെ ഓർമ്മ, ഇനിയും വിളിക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ചായക്കടയിൽ ചായ തട്ടിക്കൊണ്ടിരിക്കുന്ന ചേട്ടന്മാരെ, ചേച്ചിമാരെ, അമ്മമാരെ, നാട്ടുകാരെ, നിങ്ങളിതൊന്നും കേൾക്കുന്നില്ലേ, നിങ്ങളുടെ പഴയകാല ഓർമ്മകൾ. ചായക്കടയുടെ രൂപത്തിലും ഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, എന്നാലും നമ്മുടെ ഗ്രാമത്തിൽ ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ആ ഒരു ചായക്കടയിൽ നിന്ന് കലകളും മുഴുകുന്ന പാട്ടുകളും, അതാ അടിപൊളി ചായയും ദോശയും പുട്ടും കടലയും. പുട്ടെന്ന് വെച്ചാൽ എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര പ്രേമമാട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. എന്റെ
0: സ്വന്തം അമ്മേ, പറഞ്ഞോളൂ പത്മജാമേ, എന്തുണ്ട് വിശേഷം? ചായക്കട വിശേഷം ഒക്കെ കേട്ടപ്പോ നാവി വെള്ളം ഊറിയോ?
6: സത്യം,
0: എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളു.
6: ദോശ ഒക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിലും അന്നത്തെ ഒരു രുചി ഇപ്പോഴും വായിലുണ്ട്.
0: ആണല്ലേ, ഈ ശരിക്കും നന്നായിട്ട് കൊതി വന്നില്ലേ?
6: നന്നായിട്ട് കൊതി വന്നു. ഞങ്ങളെ വീടിന്റെ അടുത്തൊരു ഒരു ചായക്കടയുണ്ട്, അവിടെ ഒരു പിള്ളേച്ചനാണ് കട നടത്തുന്നത്. അമ്മ ദോശ ചുടാനിരിക്കും, കുറേ വയസ്സുമാരുണ്ടാവും, പേപ്പറും പിന്നെ റേഡിയോയും നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറേ വയസ്സുമാരുണ്ടാവും. അപ്പൊ ഞാൻ പാൽ കൊടുക്കാൻ പോകാറുണ്ട്. അപ്പൊ അവിടെ കേറി കുറച്ചു നേരം നമ്മളാ ദോശ ചുടുന്നിടത്ത് ചെന്ന് നിന്നാല് അതിന്റെ ഒരു വാസന ആ ദോശ ചുടുന്നുണ്ട്. എന്തൊരു ദോശയും ചമ്മന്തിയാന്നറിയോ, എന്തായാലും പാലും കൊടുത്തിട്ട് രണ്ട് ദോശയും മേടിച്ചു നിന്നിട്ട് ഞാൻ വരാറുള്ളൂ.
0: ആഹാ, രാവിലെ തന്നെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇങ്ങനെ ഒരു വരക്കം മനസ്സിലേക്ക് ഈ പറയുന്നതൊക്കെ എന്റെ മനസ്സിലോട്ട് ഇങ്ങനെ രൂപമായിട്ട് വരുവാ.
6: അങ്ങനെ 10 വയസ്സൊക്കെ ഉണ്ടാവും, അങ്ങനെ മനസ്സിനകത്തുണ്ട് അത് ഇപ്പോഴും.
0: അതെ, അപ്പൊ എന്തായാലും ആ ഒരു രുചി എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഒരു രുചി ഇപ്പൊ എവിടെ തിരഞ്ഞാലും കറക്റ്റ് അത് കിട്ടത്തില്ലെന്നുള്ളതാണ്.
6: നമ്മള് നല്ല രുചിയായിട്ട് ഉണ്ടാക്കിയാലും അന്നത്തെ ആ ഒരു രുചി ഇപ്പോഴും നാവിലുണ്ട്,
0: ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, ആ ദോശയും പൊടിച്ചമ്മന്തി അല്ലയോ?
6: പൊടിച്ചമ്മന്തി, ഉഴുന്നിന്റെ പൊടിച്ചമ്മന്തി, അല്ലാതെ പൊടിയും ഉണ്ട്, തേങ്ങാ ചമ്മന്തി ഉണ്ട്, തേങ്ങ അരച്ചത്. അതൊക്കെ അങ്ങോട്ട് വായിലിട്ട് വെച്ചാലേ എന്താ
0: ടേസ്റ്റ്. പിന്നെ ഒരു കുഞ്ഞു കുപ്പി ഗ്ലാസ്സില് പകുതി വരെ കടുപ്പത്തിൽ ആവി പറക്കുന്ന ഒരു ചായയും കൂടി ആലോചിച്ച് നോക്കി.
6: അച്ഛൻ ചായ അടിക്കാൻ നിക്കും, അമ്മ ദോശ എടുക്കാൻ നിക്കും.
0: അതെ,
6: അങ്ങനെ കൊണ്ട് വന്നാലും നല്ല സ്വാദാണ് അതിനെ.
0: അതെ, എനിക്ക് തോന്നുന്നു വാഴയിലൊക്കെയാണ് തോന്നുന്നില്ലേ പൊതിഞ്ഞു വരുന്നേ?
6: അന്ന് വാഴയിലാണ് പൊതിഞ്ഞു വരുന്നത്.
0: പ്ലാസ്റ്റിക് ഒന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല,
6: വാങ്ങി കൊടുത്തിട്ടുണ്ട്.
0: എന്തായാലും ആ രുചി നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയല്ലോ.
6: അതെ അതെ, പിന്നെ ഒരു കാര്യം ഉണ്ടല്ലേ, ആ പ്രകാശന്റെ ശബ്ദം കേൾക്കുമ്പോഴേ നമ്മള് പിന്നെ പാമ്പശിവനില്ലേ, അദ്ദേഹത്തിന്റെ ഒരു ശബ്ദം, ഒരു മുഴക്കമുള്ള
0: ശബ്ദം. ഇപ്പൊ പ്രകാശനം വിളിക്കും, ഞാൻ പ്രകാശ്, എന്ത് അമ്മ എന്നെ ഇങ്ങനെയൊക്കെ പറയാമോ, അവിടെ നാളെ ചിരിക്കുമായിരിക്കും.
6: ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഇയാളെ ഓർക്കും, സാമ്പശിവനെ ഓർക്കും. എന്റെ വീടിന്റെ അടുത്താ സാമ്പശിവന്റെ വീട്.
0: ഓക്കെ, കൊല്ലം.
6: അപ്പൊ ശബ്ദം കേൾക്കുമ്പോ മുഴക്കമുള്ള ശബ്ദം കേൾക്കുമ്പോ.
0: ഓക്കെ അമ്മേ, അതായത് കേൾക്കുന്നുണ്ട് ആള് കേട്ടോ, എന്തായാലും മുഖത്തെ ഒരു പുഞ്ചിരി നമുക്ക് കാണാൻ കഴിയും.
6: എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ മോളു.
0: ഉറപ്പായിട്ടും അമ്മ, അമ്മയ്ക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ, ഉഷാറായിട്ടിരിക്കുക. ഓക്കെ അമ്മ, അപ്പൊ നമ്മുടെ പത്മജാമ്മയായിരുന്നു വിളിച്ചത്. അമ്മ, അമ്മയുടെ ആ ഒരു കാലത്തെ ആ ഒരു ചായക്കട, രാവിലെ പാല് കൊടുക്കാനൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നൈസായിട്ട് രണ്ട് ദോശ ഒരു അപ്പമൊക്കെ കഴിച്ചിട്ട് വരുന്ന ആ ഒരു കാലഘട്ടത്തിന്റെ ഭംഗി. കുട്ടിയായിരുന്നു, 10 വയസ്സോളം പ്രായമുള്ള സമയത്തെ ഒരു ഓർമ്മകളാണ് ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രയോ നല്ല ഓർമ്മകളിലൂടെയാണ് നമ്മളിങ്ങനെ രാവിലെ പോകുന്നത്. ഇന്ന് നിങ്ങൾ ഈ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി ഒരു തട്ടുദോശയൊക്കെ ഒന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു അപ്പമൊക്കെ പോയി വാങ്ങിക്കാൻ ഒന്ന് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഈ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ആയാലോ, ഉറപ്പായിട്ടും നോക്കുക. പിന്നെ നമ്മൾ നമ്മുടെ നാട്ടിൻ പുറത്ത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഷോപ്പുകളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അതൊക്കെയാണ് എപ്പോഴും ഗ്രാമങ്ങളുടെ ഭംഗി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ഓർമ്മകളിലൂടെ നമുക്ക് ഇന്ന് സഞ്ചരിക്കാം നാട്ടിൻ പുറത്തെ ആ ഒരു ചായ അടിക്കുന്ന സൗണ്ടും, പിന്നെ ഒരു കലത്തിൻ്റെ മുകളിലും അടുത്ത കലം വെച്ചിട്ട് ഇങ്ങനെ പാല് തിളപ്പിച്ച് എപ്പോഴും ഇങ്ങനെ പാല് തിളപ്പിച്ചിട്ടേക്കും, പിന്നെ വിറകായിരിക്കും, വിറകടുപ്പുകളായിരിക്കും എന്നൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുക. അങ്ങനെ എത്രയോ ഓർമ്മകൾ നമുക്കിങ്ങനെ ഓർക്കാനുണ്ട്. ഒരുപക്ഷെ എല്ലാവരും ഈ ഒരു സമയത്ത് വിളിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിലൂടെ ഈ പോകുന്ന ഒരു ചിന്തകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്കുള്ള സമയമായി. ആകാശവാണിയല്ലോ, ചെറിയൊരു പാട്ടിന് ശേഷം ശരത്തിനോട് പറയാം ഇനി കുറച്ച് സമയം എനിക്ക് പാട്ട് പ്ലേ ചെയ്യാൻ തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാലോ. വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
6: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാർ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ, പാട്ടുകളുമായിട്ട് നമ്മളുടെ സ്വന്തം ശരത്തുണ്ട്. അപ്പൊ ശരത്ത് ചോദിച്ച സമയം ശരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചു നേരത്തേക്ക് ശരത്ത് നമ്മളെ സഹിക്കട്ടെ അല്ലേ. ഓക്കെ, പാട്ടുകളും കഥകളും ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് റേഡിയോ 91.2 നിങ്ങളോടൊപ്പം ഉണരുന്നു, നിങ്ങളോടൊപ്പം നടക്കുന്നു, നിങ്ങളോടൊപ്പം ചിരിക്കുന്നു. നിങ്ങളുടെ കണ്ണീരിന് കണ്ണീർ വീഴ്ത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. എപ്പോഴും ചിരിച്ചുകൊണ്ട് നടന്നാൽ മതി. അല്ല പിന്നെ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കൂടെ. ആരാണ് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, വണക്കം.
1: എല്ലാവർക്കും നമസ്കാരം.
0: എല്ലാവർക്കും നമസ്കാരം. താങ്കൾ പറയൂ, താങ്കൾക്ക് സുഖമാണോ? അവസരത്തിൽ കവിത മാറ്റുന്നോ? ഇത്രയും കാലം എനിക്കൊണ്ടൊരു സ്വാതി, ഞങ്ങളുടെ സ്വന്തം സ്വാതി എന്ന് പറഞ്ഞ ഞാനിങ്ങനെ ചിരിച്ച് 32 കൊല്ലം പുറത്തെടുത്തിട്ട് സ്വാതി മാറ്റി ദോശയെ പാടി, സ്വാതിക്ക് സങ്കടം വരില്ലേ?
1: എന്നോടൊപ്പം കഴിക്കുന്ന സ്വാതിയാണ് എന്റെ റേഡിയോ.
0: യെസ്, പറഞ്ഞോളൂ. ദോശ, സ്വാതി, റേഡിയോ, ആഹാ അന്തസ്. ഓക്കെ ചേച്ചി, പറഞ്ഞോളൂ. ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞപ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി എത്തിയ ആ ഒരു
1: വേണ്ട, ഈ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴും ദോശയെ കുറിച്ച് ഇന്ന് നിങ്ങൾ എടുത്ത ആ ഇത് സെന്റൻസ് ഒക്കെ നല്ല അടിപൊളി ഇതാണ്, സബ്ജക്റ്റ് നല്ലതാണ്. ഓക്കെ, അതിനൊരു നന്ദി പറയുന്നു.
0: താങ്ക് യു. അപ്പൊ മനസ്സിലേക്ക് ഓടിയെത്തിയ ചായക്കടയുടെ ആ ഒരു ചിത്രമൊക്കെ പോരട്ടെ.
1: ഓർമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ദോശയെ കുറിച്ച് നമ്മളെ ഇനി എത്ര എന്റെ കാലം ഇവിടെ കഴിഞ്ഞാലും ആ ദോശയുടെ ടേസ്റ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ്. അതായത് എന്റെ വീട്ടിനടുത്ത് അവർക്ക് 5 ആമ്പിള് തരാം. അപ്പൊ അതിലൊരു മോൻ, ഏറ്റവും മോൻ എന്റെ കൂടെ സ്കൂളിൽ
0: പഠിക്കുന്നതാണ്.
1: അപ്പൊ എന്റെ വീട്ടിലെ സദ്യന്ന് വെച്ചാൽ എന്റെ അമ്മച്ചി ചങ്ങനാശ്ശേരിക്കാരിയാണ്. എന്റെ അമ്മയ്ക്ക് ദോശ അപ്പം ഇഡ്ഡലി ഒന്നും ചൊല്ലാൻ അറിയത്തില്ല. അവരുടെ വീട്ടിൽ പാരമ്പര്യമായിട്ട് പുഴുക്കാണ്, ഉണക്കച്ചീനി പുഴുങ്ങി തേങ്ങ ഇട്ടിട്ട് അങ്ങനെ പയറ്, കടല, പിന്നെ ചീനി, ചേമ്പ്, കാച്ചിലെല്ലാം കൂടെ പുഴുങ്ങി സംബന്ധി അങ്ങനെയൊക്കെ അവിടെ ഫുഡ് നാച്ചുറായിട്ട് ഫുഡ് അങ്ങോട്ടൊക്കെ എങ്ങനെയായിരുന്നു കാലങ്ങളില്. ഇപ്പം അതൊക്കെ ഒരുപാട് ഡിഫറൻസ് വന്ന്. അപ്പൊ എന്റെ മെയിൻ ദോശ ഇല്ലെന്ന് ചോദിച്ചാൽ അറിയാത്തോണ്ട് നമ്മുടെ വീടിന്റെ അടുത്ത് ഒരിത്ത കടയല്ല, ഒരു വലിയ ഒരു ഓല മേഞ്ഞ വീടാ. അപ്പൊ അവര് കട പോലാണ് അത് നടത്തുന്നത്. പക്ഷെ ഈവനിങ് ഫുഡ് കഴിക്കാനായിട്ട് അടുത്തുള്ള മേശിമാരും ഈ വീട്ടിലെ വർക്കിനൊക്കെ പോകുന്ന ആമ്പിള്ളേരുണ്ട് ഒരുപാട് പേര്.
0: അപ്പൊ
1: ഞാനാണെങ്കിൽ എനിക്ക് രാവിലെ സ്കൂളിൽ പോകുന്നതിന് എന്റെ അമ്മ വെച്ചിട്ട് പോകണം പറയും. പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ പഠിച്ചുകൊണ്ട് സ്കൂളിൽ പോകാനുള്ളതാണ്, നിങ്ങൾക്ക് അതല്ലേ കഴിക്കത്തുള്ളൂ. എന്റെ പുഴുക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, നമ്മള് കഴിച്ചു മടുത്ത ആ പുഴുക്കള്. അന്നേരം പിന്നെ ഞാനോടൊപ്പം നിൽക്കും, ഈ ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരും. പക്ഷെ എന്റെ സ്വാതി ആ ദോശയുടെ ടേസ്റ്റ്, ചമ്മന്തി, നല്ല അടിപൊളി പുട്ട്, കടലക്കറി
0: ഒക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലേ, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടല്ലേ.
1: പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെ ആ ഒരു അനുഭവം. പക്ഷെ അതേപോലെ എന്റെ വീട്ടില് എന്റെ മക്കൾക്ക് എന്തും പറയാം, എന്റെ ഉള്ളിന്റെ ദോശയും എന്റെ ഞാൻ ഉണ്ടാക്കുന്ന പാചകം എല്ലാം അവർക്ക് ഇഷ്ടമാണ്. ഞാൻ അന്ന് കണ്ടുപിടിച്ചല്ല, സ്വാഭാവികമായിട്ട് എല്ലാം എന്റെ ഐഡിയയില് ഞാനത്.
0: അമ്മമാരുണ്ടാക്കുമ്പോഴേ അതിനകത്ത് കുറച്ച് സ്നേഹവും കൂടി ചേർക്കുമെന്നാ പറയുന്നേ.
1: തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കുന്ന എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും ഞാൻ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആണ്.
0: ഇക്ക അങ്ങനെ പറയുന്നല്ലേ, ഇക്ക പറയുന്നതേ നാളത്തെ ദിവസം ഫുഡ് കിട്ടത്തില്ല അതുകൊണ്ട് പേടിച്ചിട്ട് പറയുന്നയാ.
1: ഇല്ല, ഇക്ക പേടിച്ചിട്ടില്ല. എന്റെ അമ്മയമ്മ, എന്റെ ഹസ്ബൻഡ് അമ്മ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന എന്റെ വീട്ടിൽ അപ്പോഴും പറയും.
0: അത് വെറുതെ പറയുന്നേ, അതും വെറുതെ പറയുന്നേ. അവര് വിചാരിക്കും ഓക്കെ ദൈവമേ നാളെ വെള്ളം കിട്ടണ്ടത് നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കാം.
1: അല്ല, എന്റെ സിസ്റ്റർമാര് ദൂരെ എറണാകുളത്തുനിന്ന് വരുമ്പോഴായിരുന്നൊക്കെ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോ അവര് ആദ്യം എന്നോട് പറയുന്നത് ഇയാടെ പുളിശ്ശേരി മത്തിക്കറി ഒക്കെ ഒന്ന് വെച്ച് വെച്ചേക്കാണ്.
0: ഇത് ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ വരുന്നുണ്ട് വീട്ടിലോട്ട്.
1: വരണം, തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഒരു അഭിപ്രായം കൂടിയുണ്ട് പറയാൻ.
0: പറഞ്ഞു.
1: നമ്മളെ ചുറ്റുപാടുമുള്ള ഒരുപാട് കടകള് നമ്മളിൽ നകന്നു പോവുകയാണ്. പക്ഷെ അത് നമുക്കൊരു ഭയങ്കര ദുഃഖമായിട്ട് മാറുന്നു. വെച്ചാൽ തലശ്ശേരി ബിരിയാണി അങ്ങനെ അങ്ങനെ ഓരോ ഇതും ഗൂഗിൾ പേയും യൂട്യൂബ് വഴിയായത് ഇങ്ങനത്തെ ഒരുപാട് ഫുഡുകൾ ചെറിയ ചെറിയ കടകൾ മാറ്റിക്കൊണ്ട് വലിയ വലിയ ഹോട്ടലുകൾ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ സാധാരണക്കാരന് അത്രയും പൈസ കൊടുത്ത് റോഡ് സൈഡ് ആയാലും വീട്ടിന്റെ ഫ്രണ്ടിലായാലും ഒരു ചെറിയ കട തട്ടിക്കൂട്ടുന്നതിന് വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. പക്ഷെ അവർക്ക് അത് താങ്ങാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോ ഈ വീട്ടുകാർ തന്നെ വലിയ വലിയ ഹോട്ടലുകൾക്ക് കൊടുക്കുവാണ്. അപ്പൊ അവർക്ക് നല്ലൊരു സമ്പത്തി അവർ കയ്യിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒന്ന് ഓർക്കുക, നമുക്ക് ജീവിതം ഒരു പ്രാവശ്യമുള്ള ഭൂമി. നമ്മളിന് എത്ര സമ്പന്നരായി ഉയർന്നു പോയാലും നമ്മളിലുള്ള നന്മയാണ് നമ്മുടെ ഈശ്വരൻ. നമ്മളെല്ലാവരും ഈശ്വരനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ, ഈശ്വരനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് തന്നെ ദൈവമാവാൻ സാധിക്കും. അതെങ്ങനെയാ? നമ്മളിലുള്ള നന്മ കൊണ്ട് നമുക്ക് ഈശ്വരനെ തൃപ്തിപ്പെടുത്താൻ പറ്റും. ആ നന്മ നമ്മൾ എന്ന് ഓർക്കണം. നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ചുറ്റുപാടിലും ഒരുപാട് ആൾക്കാർ വിഷമം അനുഭവിക്കുന്നുണ്ട്, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ പോലുള്ളവര് മുന്നോട്ട് വരണം. അത് അവർക്ക് കൊടുക്കണം, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഏത് കടകത്തോടം ചെയ്താലും, ഇപ്പൊ ഞാനൊരു ബിസിനസ് നടത്തിയാലും ഇതെല്ലാം എനിക്ക് അർഹതപ്പെട്ടതാണ്. നമ്മൾ അധ്വാനിച്ചിട്ടാണ് ആ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. അപ്പൊ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ലോകം മൊത്തം നന്മയുടെ തലമുറ ഇതൊക്കെ കൊണ്ടിട്ടെ.
0: അതെ അതെ, തീർച്ചയായിട്ടും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ഓക്കെ, ഇത്ത പറഞ്ഞ കാര്യമാണ്. നമ്മൾ പലപ്പോഴും റേഡിയോയിൽ അത് ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ ഓക്കെ, നമ്മൾ എപ്പോഴും വലിയ സൂപ്പർ മാർക്കറ്റിലും അവിടെ എല്ലാം പോകണം. ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് സാധനം വാങ്ങാം. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഒത്തിരി പ്രതീക്ഷയിൽ ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം, പ്രതീക്ഷയോടുകൂടി അല്ലെങ്കിൽ എന്താ പറയുക, ഉണർവോടുകൂടിയിരിക്കുന്ന ചില അച്ഛനും അമ്മയൊക്കെ നടത്തുന്ന, പ്രായമായവർ നടത്തുന്ന കടകളെ കാണാതെ പോകരുത് കേട്ടോ. ഉറപ്പായിട്ടും അവിടെ നിന്നും നിങ്ങൾ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള കുഞ്ഞു കടയിൽ നിന്നും നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. എനിക്ക് ഉറപ്പാണ് എൻറെഡി 91.2 ശ്രോതാക്കളെല്ലാവരും അടിപൊളിയാണ്, എല്ലാ കാര്യങ്ങളും എല്ലാ നന്മകളും ഉള്ള മനുഷ്യരാണെന്ന് എനിക്ക് ഉറപ്പാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് ആരാണോ നോക്കിയല്ലോ. നമസ്കാരം.
2: ഹലോ, നമസ്കാരം. ഗുഡ് മോർണിംഗ്.
0: എന്തോ ഗുഡ് മോർണിംഗ്? ജമീല ചേച്ചിയല്ലേ?
2: ജലീല.
0: ജലീല തിരിഞ്ഞുപോയി. ആഹാ, ഓക്കെ, പറഞ്ഞു, എന്തുണ്ട്?
2: ചായക്കടയെന്ന് പറയുമ്പോ മനസ്സിലേക്ക് കൊച്ചുനാളത്തെ കാര്യങ്ങളെല്ലാം ഓടി വരികയാണ്. ഈ ഒരു ടോപ്പിക് എടുത്തതിന് ഭയങ്കരമായിട്ട് നന്ദി പറയുകയാണ്.
0: സന്തോഷം ചേച്ചി, ഒരുപാട് താങ്ക് യു. അപ്പോ ഈ പെട്ടെന്ന് വായിലോട്ട് ഇങ്ങനെ കൊത്തി വന്നു, ഒന്ന് കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ച ഒരു ഭക്ഷണം ഏതാണ്? അപ്പോ
2: ആഗ്രഹിച്ചത് അപ്പവും പൊടിച്ചാൽ മതി.
0: ആഹാ, ഇന്ന് കൊറേ പേർക്ക് ഇത് മിസ് ചെയ്യാം കേട്ടോ, ഉറപ്പാ.
2: പിന്നെ ഇന്ന് ഒരുപാട് പേർക്ക് മിസ് ചെയ്യും. 80-90 കാലഘട്ടങ്ങളിലാണ് ഇത് കൂടുതലും. അതായത് പിന്നെ വീട്ടിലന്ന് മിക്സി ഗ്രൈൻഡർ ആട്ടുകല്ലും ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ അപ്പവും ദോശ അങ്ങനെയുള്ള ഉണ്ടാക്കുന്ന വീടുകൾ കുറവായിരിക്കും, വലിയ വലിയ വീടുകളിലൊക്കെ കാണുള്ളു. അപ്പൊ ഇത് വാങ്ങിക്കാൻ പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു ശകൽ 1.5 kilometer ദൂരം നടന്നൊരു കടയാണ്. അടുത്തെല്ലാം ഇത് നടന്നു പോണം.
0: അപ്പൊ
2: ഞാനാണ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പൊ ആ കടയിൽ പോയി നിൽക്കുന്ന ഒരു ഫീല്, ആ അപ്പൻ ചുടുന്ന മണം, ആ കടയിലെ ആ ഫീലിംഗ്, പ്രായമുള്ളവര് വന്നിരുന്ന് പത്രം വായിക്കുന്നതും റേഡിയോയിലെ
0: ആ ഒരു കുപ്പി ഗ്ലാസ്സിൽ കുറച്ച് ചായ ഉള്ളെങ്കിൽ ആ ചായ തരുന്നതിന് എനർജി ഒന്ന് വേറെ തന്നെയാണല്ലേ.
2: അത് തന്നെ, ആ ചായ ഒഴിക്കും. അതായത് കടയിലെ ഉടമയുടെ പേര് അസക്കുട്ടി, അസക്കുട്ടിക്കാക്കാട കട, അങ്ങനെയാ പറയുന്നത്. അസക്കുട്ടിക്കാക്കാട കടയിൽ പോയി അപ്പം വാങ്ങിച്ചോണ്ട് പോവാൻ പോളെ അമ്മ പറയും. അങ്ങനെ പോയിരുന്നതോ ക്യൂവാ, ഭയങ്കര ക്യൂവാ, ഭയങ്കര ഫേമസ് ആട്ടി ആ അപ്പവും ചമ്മന്തി. ഭയങ്കര ക്യൂവാ, തിരക്കാ, ഒത്തിരി നേരം നിൽക്കാം. അപ്പൊ അത് അപ്പം ചെന്ന 4-5 അടുപ്പുണ്ട്, ഓരോ ചട്ടിയിലും മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചീഞ്ചട്ടി ചുറ്റി ചുറ്റി.
0: ഭയങ്കര സ്പീഡാണല്ലേ. അതായത് ഞാൻ ഒരു കാര്യം കൂടി കൊടുത്ത് പറഞ്ഞോളൂ. ഇപ്പൊ നമ്മള് ഹോട്ടലിലൊക്കെ കഴിക്കാൻ പോകുമ്പം കൊച്ചു കൊച്ചു ടാബിലൊക്കെ ആയിരിക്കും അവരിങ്ങനെ എന്തൊക്കെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് അങ്ങ് പോവാ. പണ്ട് ഇത്രയും നിരക്കുള്ള കടയിൽ വന്നിട്ട് ഓർഡർ എടുക്കുന്ന ആൾക്ക് നല്ല ഓർമ്മയായിരിക്കും, എന്തൊക്കെ വാങ്ങിച്ചു, ബില്ല് എഴുതുന്ന സമയം അവർക്ക് കൃത്യമായി എത്ര ഭംഗിയായിട്ടാണ് അവർ കണക്ക് കൂട്ടുന്നത്.
2: അതെ അതെ അതെ, അന്ന് മനക്കണക്കാണ്,
0: മനക്കണക്ക്. അതെ അതെ,
2: മറ്റേ കാര്യങ്ങളൊന്നും ഇല്ല,
0: ഒരു രൂപ അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറയത്തില്ല. ക്യാഷ് പറ്റുകടയാണെങ്കിൽ ശരി, അവർ കൃത്യമായിട്ട് ഓർത്തിരിക്കും.
2: അന്നത്തെ ആദ്യം വരുന്നവർക്ക് കൊടുക്കുക, നല്ലൊരു ഓർമ്മയാണ് കേട്ടോ, എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റത്തില്ല.
0: അപ്പൊ ആ ഒരു രുചിയൊക്കെ മനസ്സിലെന്ന് ഓർത്തെടുക്കാം. കപ്പലോടിക്കാം നമുക്ക് വായിലൂടെ,
2: കപ്പലോടിക്കും, മറക്കാൻ പറ്റാത്തൊരു. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ.
0: പറഞ്ഞു.
2: വീട്ടിൽ ഈ നമ്മൾ ഞങ്ങളുടെ 30 മാസമല്ലേ. അപ്പം അന്ന് ആ കാലഘട്ടങ്ങളില് ഞാനാണ് വീട്ടിൽ ഫസ്റ്റ് നോമ്പ് പിടിക്കാൻ തുടങ്ങി. എന്റെ വാനിയേറ്റി ഞങ്ങളെയൊക്കെ കുഞ്ഞുങ്ങളാണ്.
0: അപ്പൊ
2: ഫസ്റ്റ് ഞാൻ നോമ്പ് പിടിക്കുന്ന സമയത്ത് ഞാൻ മാത്രം ഉള്ളത് കൊണ്ട് നോമ്പ് പിടിക്കാറാകുമ്പോ വാർത്തിച്ച് തന്നെ സൈക്കിളിന്റെ പുറകെ വെളിച്ച ചന്തയിൽ
0: കൊണ്ടുപോകും.
2: അപ്പൊ ചന്തയിൽ ഒരു ചായക്കടയുണ്ട്, ചോദ്യത്ത് ചായക്കട എന്ന് പറയും. അപ്പൊ ചോദ്യത്ത് ചായക്കടയെന്ന് എനിക്ക് വാപ്പിച്ച് മേടിച്ചു തരുന്ന ഫേവറേറ്റ് സാധനമാണ് ചൂട് ബൊറോട്ടയും പാലും പഞ്ചായത്ത്. അതാണ് എന്റെ നോയമ്പ് പൊറിക്കുമ്പോഴുള്ള
0: എന്ത് ടേസ്റ്റാ. ഈ ഞാനും ഈ പറഞ്ഞപ്പോഴേ ഓർത്തേ, ഈ ദോശയുടെ കൂടെ അപ്പത്തിന്റെ കൂടെ ഞാനും ഈ പാലും പഞ്ചാരം ഒഴിച്ച് കഴിക്കാറുണ്ട് വീട്ടില്.
2: ചൂട് പൊറോട്ടയ്ക്കകത്ത് പാലും പഞ്ചാരം ഇട്ടെന്ന് വെച്ചാൽ സൂപ്പറാ.
0: ആണോ,
2: ട്രൈ ചെയ്യാം. എണ്ണൊക്കെ കഴിച്ചു.
0: അപ്പൊ ഇന്ന് നമുക്ക് അതും ട്രൈ ചെയ്യാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. എത്രയോ നല്ല ഓർമ്മകളിലൂടെയാണ് നല്ല ചേച്ചി വാപ്പാടെ കൂടെ ആ ഒരു സൈക്കിളിൽ നോമ്പ് മുറിക്കാൻ സമയത്ത് പോകുന്ന ആ ഒരു കൊച്ചു പെൺകുട്ടി നിങ്ങളുടെ മനസ്സിലൂടെ സഞ്ചരിച്ചില്ലേ? അതാണ് ഓണാട്ട് ഒരു പാസഞ്ചർ. ഓക്കെ, എത്രയോ നല്ല നല്ല ഓർമ്മകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ തത്സമയ പരിപാടികളിൽ നിങ്ങൾ എപ്പോഴും അതേ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമസ്കാരം പറയൂ, ഇതാരാണ്?
3: ഹലോ, നമസ്കാരം, ഞാനാ സാധി. എന്തുണ്ട്?
0: എന്തുണ്ട്, സന്ദേശിച്ചില്ലേ? ഓക്കെ ചേച്ചി പറഞ്ഞു.
3: ഞങ്ങൾക്ക് കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പഴത്തേക്കും ഞാന് സാറാണെങ്കിൽ എന്റെ മെച്ചപ്പെടുത്തിരിക്കത്തേ കേട്ടോ.
0: എന്തോ?
3: ഞാനാണെങ്കിൽ മെച്ചപ്പെടുത്തിരിക്കത്തേ ഉള്ളു.
0: ക്യാഷ് വാങ്ങാൻ വേണ്ടി മാത്രം.
3: അതെ അതെ. പിന്നെ അണ്ണന്മാര് ഞങ്ങള്, എനിക്ക് എന്റെ അംഗളന്മാർ, അത് ആരും വേറെ ആരും വേണ്ടല്ലേ കടയിലെല്ലാം ചെയ്യാൻ. പിന്നെ സിസ്റ്റർ ഉണ്ടാവും പുള്ളിക്കാരി. ഞാൻ നോക്കുമ്പോ ഒരു എന്താ എടുത്തിട്ട് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ബേസിൽ നിറയെ കാബേജ് അരിഞ്ഞു വെച്ചു. ഞാൻ, നീ എങ്ങനടി ഇത്ര പെട്ടെന്ന് അരിയെന്നേ ചോദിച്ചു. ഞാനാണ് രണ്ടു ദിവസം ആയാലും അരിയത്തില്ല അത്രയും കാബേജ്. ഭയങ്കര സ്ലോ ആണ് ജോലി ചെയ്യുമ്പോഴേക്ക്. പിന്നെ കഴിക്കാൻ സ്ലോ ഒന്നുമില്ല കേട്ടോ,
0: കഴിക്കാൻ നല്ല സ്പീഡാ, ജോലി ചെയ്യാൻ ഇത്തിരി പിന്നോട്ടാ.
3: അതെ അതെ. നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോ ചായക്കടയിലൊക്കെ പിന്നെ എന്താ കേക്കും ഇങ്ങനെ എന്താ മടക്കസാൻ എന്ന് പറയും, ഇവിടെ അതിനെന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. മടക്കപ്പം, ആ അതൊക്കെ വെച്ചേക്കുന്ന കാണുമ്പോ നമ്മള് അന്നേരം പൈസ ഇല്ല. പിന്നെ അമ്മാമ്മയാണെങ്കിൽ മേടിച്ചു തരും. അപ്പൊ അമ്മാമ്മയുടെ കൂടെ എപ്പോഴും എല്ലായിടത്തും പോകുന്നത് കൊണ്ട് അമ്മാമ്മ മേടിച്ചു തരും. അതൊക്കെ എന്തോ ഒരു ടേസ്റ്റ് ആയിരുന്നു.
0: അതെ, ഇപ്പോഴും കടകളിലുണ്ട്, പക്ഷെ നമ്മൾ ആ ഒരു പഴയ ഒരു ഗന്ധം ഒന്നും അതിന് ഫീൽ ചെയ്യുന്നില്ലെന്നുള്ളേ ഉള്ളൂ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നല്ലൊരു ദിവസമായിരിക്കട്ടെ.
3: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, കണ്ടോ, അപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വന്ന കുറച്ച് കാര്യങ്ങളോട് പറയാം. വെട്ടുകേക്ക് അല്ലേ, അച്ഛനെങ്ങാനും ചായക്കടയിൽ പോയിട്ട് വരുമ്പോ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ, 3 മണി 4 മണി പലഹാരങ്ങളിൽ വരുന്നൊരു സംഭവമാണ് വെട്ടുകേക്ക്. പിന്നെ നമ്മുടെ പഴംപൊരി, പിന്നെ നമ്മുടെ ഉള്ളിവട. ഉള്ളിവടക്ക് വേറൊരു ഉപദേശം, നിറച്ചിങ്ങനെ ഉള്ളിയും ഒരു പ്രത്യേക ടേസ്റ്റ് ചൂടോടുകൂടി കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ, ഒന്ന് ആലോചിച്ച് നോക്കൂ കുട്ടികളെ. അങ്ങനെയുള്ള ഒരു ചായക്കട, പ്രത്യേകിച്ച് നമുക്ക് ഒരു ഡിസംബർ, നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു സമയത്തേക്കോ, ആ സമയത്തെ ഒരു ചെറിയ ഗോടമഞ്ഞും രാവിലത്തെ തട്ടുകടയും ഈ തീകായാനിരിക്കുന്ന കാഴ്ചകളും ഒക്കെ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മൾ ഒരുപാട് ഓർമ്മകളിലൂടെ ഇന്നിങ്ങനെ സഞ്ചരിച്ചു. ഇന്ന് മാത്രമല്ല, ഇന്ന് രാവിലെ കുറേ പേരെ കൊതിപ്പിക്കാൻ നമുക്ക് പറ്റിയെന്നുള്ളതാണ് കേട്ടോ. കുറേ പേരുടെ വായിലൂടെ കപ്പലോടി കപ്പലോടിപ്പിച്ചു നമ്മൾ അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ ഈ നാട്ടിലുള്ളവർക്ക് വേണമെങ്കിൽ തൊട്ടടുത്തൊരു ചായക്കടയിലോട്ടോ അങ്ങോട്ടിലൊക്കെ പോകും. പുറത്തൊക്കെ ഈ ചായക്കടയൊന്നും കേരളത്തിൻ്റെ അതേ തനിമ നിലനിർത്തുന്ന ചില രുചികളില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക. എന്നാലും ഓർമ്മകളിലൂടെ നമുക്ക് കുറച്ച് നേരം ഒന്ന് കപ്പലോടിക്കാനൊക്കെ ഒന്ന് പറ്റിയല്ലോ എന്നൊരു സമാധാനമുണ്ട് കേട്ടോ. ഇങ്ങനെ ചില ഓർമ്മകൾ നമ്മൾ ഈ ഒരു നിമിഷം ഒരിക്കലും തിരികെ കിട്ടില്ല. ഒരു രുചി പോലും, ഏറ്റവും പ്രിയപ്പെട്ട രുചിക്ക് പോലും കാലങ്ങൾ കഴിയുമ്പോൾ മാറ്റം ഉണ്ടാവും എന്ന് പറയല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അമ്മ നൽകുന്ന രുചി. നമ്മുടെ പണ്ടൊക്കെയുള്ള അപ്പച്ചിമാരാണെങ്കിലും എല്ലാവരും അമ്മമ്മമാരൊക്കെ വെക്കുന്ന, ഈ അടുത്ത് ഞാനൊരു റീൽസ് കണ്ടു കേട്ടോ, എന്തുകൊണ്ടാണ് നീ ഇടയ്ക്കിടയ്ക്ക് അമ്മാമ്മ വീട്ടിൽ പോകുന്നതെന്ന് പറയുമ്പോൾ അവിടെ കാത്തിരിക്കാൻ ഒരമ്മമ്മയുണ്ട്, അവിടെ നല്ല ഭക്ഷണം, ആ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റൊന്നും എത്രത്തോളം ആസ്വദിക്കാവോ അത്രത്തോളം നിങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക പോകുക എന്ന് തന്നെയാണ് ഓരോ ദിവസങ്ങളിലും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കലും ഈ സമയവും ഈ കാലവും തിരികെ വരില്ല എന്നുള്ളൊരു ബോധത്തിൽ വേണം നമ്മൾ സഞ്ചരിക്കാനായിട്ട്. ഏറ്റവും സുന്ദരമായ നിമിഷം ഇപ്പോഴാണ്, ഈ സമയമാണ്, ഈ കേൾക്കുന്ന സമയമാണ്, ഇപ്പോൾ നിൽക്കുന്ന നടക്കുന്ന സഞ്ചരിക്കുന്ന ഈ സമയമാണെന്നുള്ളൊരു ബോധം നമ്മളെല്ലാവരിലും ഉണ്ടാവണം. അപ്പോൾ ഇന്ന് നിങ്ങളെല്ലാവരും ഒരു ചായക്കടയിൽ പോയിട്ട് ഒരു ചായ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പറ്റുന്നവരൊക്കെ പോകാട്ടെ. യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ നല്ല തട്ടുകടയുണ്ടെന്ന്, തട്ടുകടയൊക്കെ ആ പഴയ രുചി ക്രിയേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ചിലരത് ഓക്കെ, ഞാൻ ചില ഹോട്ടലുകളെ പറ്റി കൂടി പറയുകയാണ്. ചിലരാണെന്നുണ്ടെങ്കിൽ അതൊരു ഓക്കെ കഴിക്കാനായിട്ട് ഒരു ബിസിനസ്സിനപ്പുറത്തേക്ക് ചിലർ എപ്പോഴും ആ ഒരു രുചി നിലനിർത്താൻ ശ്രമിക്കുന്നവരുണ്ട്. നമ്മൾ ചിലപ്പോൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഭയങ്കരമായിട്ടുള്ള ആഗ്രഹത്തിൽ ചെന്ന് ചിലടത്ത് ചെന്നുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രുചി കിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. അങ്ങനെയാണോ നിങ്ങൾക്ക്? പക്ഷേ എന്നാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ കഴിച്ചിറങ്ങുമ്പോൾ സംതൃപ്തിയോടുകൂടി ഇറങ്ങുന്ന ചില ഷോപ്പുകളും ചില കടകളുമുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ ചർച്ചയെന്ന് പറയുമ്പോൾ നമുക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, അത് കാണുമ്പോൾ തന്നെ സന്തോഷം വരുന്നുണ്ട്. നാവിൽ വെള്ളം മുറിഞ്ഞു സ്വാതിയെ രാവിലെ എന്താ സ്വാതിക്കുക എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് സ്നേഹത്തിൽ കുറച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഈ ഓർമ്മകളിലൂടെ സഞ്ചരിക്കാൻ ഒണാട്ടുകാരെ പാസഞ്ചർ അല്ലാതെ പിന്നെ ആര്? അപ്പോൾ തൽക്കാലം ഞാൻ പോവാണ്. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 51 സെക്കൻഡ് ആയിട്ടുണ്ട്. തൽക്കാലം ഞാൻ പോകുന്നു. തുടരെ പരിപാടികളൊക്കെ ഉണ്ട് ഇൻട്രഡ്യൂ 91.2. ഈ രാമായണ മാസത്തിൽ എല്ലാ ദിവസങ്ങളും രാവിലെയും വൈകിട്ട് 6:45 ടീം ആൻഡ്രോയിഡ് 91.2 കഥാപാത്രങ്ങളിലൂടെ, രാമായണ കഥകളിലൂടെ നിങ്ങളിലൂടെ നിങ്ങളെങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കണം. ലോകത്തെവിടെയാണെങ്കിലും ആൻഡ്രോയിഡ് 91.2 ആസ്വദിക്കാം. ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യൂ, പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ, നിങ്ങൾ വേണ്ട എന്ന് വിചാരിച്ചാലും ഞങ്ങൾ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും, ഒന്ന് ചിരിച്ചേ. ഇന്ന് അടിപൊളി ദിവസമാണ്, ഇന്നത്തെ ദിവസം ഒരുപാട് അവസരങ്ങൾക്കായിട്ടുള്ള നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
1: കാലാന്തരം.
0: കർക്കിടകമാസം കടന്നു വന്നിരിക്കുന്നു. സാധാരണ കള്ളക്കർക്കിടകം എന്നാണ് പറയാറ്. കർക്കിടകത്തിലാണ് എല്ലാ മനുഷ്യരും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്. ഇത്തവണ കർക്കിടകം ഇതുവരെ നമ്മളെ കനിഞ്ഞിട്ടില്ല. പുരയിടങ്ങളും വഴികളും തോടുകളുമൊക്കെ നിറഞ്ഞ് അവ പുഴകളെയും കായലുകളെയുമൊക്കെ ജലസമൃദ്ധമാക്കി കടലിലേക്ക് ചെന്നവസാനിക്കും. അങ്ങനെയാണ് സമ്പദ് സമൃദ്ധിയുടെ, കൃഷിയുടെ സമൃദ്ധിയുടെയൊക്കെ കാലം ഉണ്ടാകുന്നത്. ചിലപ്പോൾ മഴ വളരെ തീവ്രതയോടെ ഇടപെടും. അപ്പോഴാണ് മനുഷ്യർ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവിക്കുക. പഴയകാലത്ത് ആഹാരത്തിനും ജോലിക്കുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാലം കൂടിയായിരുന്നു കർക്കിടകം. അതാണ് കള്ളക്കർക്കിടകം എന്ന് പറയാൻ കാരണമായത്. എന്നാൽ ഇന്ന് ലോകത്തിന്റെ വ്യവസ്ഥകളെല്ലാം മാറിയിരിക്കുന്നു. അപ്പോൾ കർക്കിടകത്തിൽ പഴയ പോലെ പഞ്ഞമാസം എന്ന് പറയാനുള്ള കാരണങ്ങൾ ഇല്ലാതായിരിക്കുന്നു. പക്ഷേ കൃത്യമായ മഴ പെയ്തില്ലെങ്കിൽ നാടിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കൃഷി ഇന്ന് പല സ്ഥലങ്ങളിലും ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. എന്നാൽ നമ്മുടെ സമ്പദ്ഘടനയുടെ നല്ലൊരു ഭാഗത്തെ കൃഷിയാണ് ഇപ്പോഴും നിയന്ത്രിക്കുന്നത് എന്ന് അറിഞ്ഞിരിക്കണം. കൃഷിയിൽ നിന്നും കാർഷിക സംസ്കാരത്തിൽ നിന്നും ഒക്കെ മാറിയതിനു ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നു. അടിസ്ഥാനപരമായ സ്വഭാവ മാറ്റങ്ങൾ തന്നെ മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പുരയിടങ്ങൾ, വയലുകൾ ഒക്കെ ഉപയോഗശൂന്യമായി കിടക്കുന്നു. എന്നാൽ കൃഷിയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും തരിശിട്ട ഭൂമികളെ സമ്പൽ സമൃദ്ധമാക്കിയെടുക്കണമെന്നുള്ള ചിന്തയിലേക്ക് ഇപ്പോഴും വേണ്ട രീതിയിൽ ഉയരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കൃഷി ജീവിതത്തിന്റെ ഭാഗമാണെന്നും നമ്മുടെ സംസ്കാരത്തിന്റെ കൂടെയുള്ളതാണെന്നും തിരിച്ചറിയേണ്ടുന്ന സമയം കടന്നുപോയിരിക്കുന്നു. എങ്കിലും ചില കേന്ദ്രങ്ങളിൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. കർക്കിടകത്തിലെ മഴ കനിയട്ടെ. എന്നാൽ അത് അക്രമാസക്തമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളെ തകർക്കാത്ത തരത്തിലാകട്ടെ എന്ന് ആശിക്കാം. മനുഷ്യൻ വികസനത്തിന്റെ പേരിൽ നടത്തുന്ന പടയൊരുക്കങ്ങൾ ഭൂമിയെ വല്ലാതെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി പ്രകൃതി പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ സ്വയം നടത്തുകയും അത് മനുഷ്യനെ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. തെന്നിന്ത്യക്ക് പ്രിയപ്പെട്ട ഒരു ചലച്ചിത്രകാരൻ കൂടി പിൻവാങ്ങി. ഭാഗ്യരാജ് എന്ന മലയാളികൾക്ക് കൂടി പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകനും നടനും. അതിനൊക്കെ അപ്പുറം അദ്ദേഹം സിനിമകൾ നിർമ്മിക്കുകയും സംഗീതം ചെയ്യുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. 25-ലധികം സിനിമകൾ എഴുതി, സംവിധാനം ചെയ്ത് അവയിൽ പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്ത പ്രതിഭാശാലിയായ കലാകാരനായിരുന്നു കെ ഭാഗ്യരാജ്. 1980കളിൽ തമിഴ് സിനിമയിൽ ഏറ്റവും സ്വാധീനമുള്ള സംവിധായകൻ ഭാഗ്യരാജായിരുന്നു. അതിനു മുൻപ് അദ്ദേഹം പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ബാലചന്ദ്രമേനോനെ പോലെ തന്നെ കാഴ്ചക്കാർ വളരെ സ്നേഹിച്ചിരുന്നു ഭാഗ്യരാജിനെയും അദ്ദേഹത്തിന്റെ സിനിമകളെയും. 1953 ഭാഗ്യരാജ് ജനിച്ചത്. 17 വയസ്സുള്ളപ്പോൾ ഭാരതിരാജ എന്ന പ്രതിഭാശാലിയായ ഡയറക്ടറുടെ സഹായിയായി കൂടിയതാണ്. നിരവധി സിനിമകളിൽ അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും പരിചയ സമ്പത്ത് നേടുകയും ചെയ്തിട്ട് സിനിമകൾക്ക് തിരക്കഥകളും സംഭാഷണവും ഒക്കെ എഴുതാൻ അദ്ദേഹം തയ്യാറായി. ഭാഗ്യരാജ് പിന്നീട് സ്വന്തമായി ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സിനിമകൾ വലിയ വിജയങ്ങളായി മാറി. മാത്രമല്ല, തമിഴ് സിനിമയിൽ വളരെ വ്യത്യസ്തമായ കഥാ അവതരണ രീതിയായിരുന്നു ഭാഗ്യരാജ് പിന്തുടർന്നത്. അന്ത 7 നാളുകളും, മുന്താനൈ മുടിച്ചവും, ചിന്ന വീടും, നാൻ സികപ്പു മനിതൻ, അങ്ങനെ നിരവധി സിനിമകൾ. മലയാളത്തിലും അദ്ദേഹം ചില ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി. MGRന്റെ പിൻഗാമിയായി വരെ തമിഴകത്തെ ജനത അദ്ദേഹത്തെ കണ്ടു. എന്നാൽ രാഷ്ട്രീയത്തിൽ ആ മനുഷ്യന് വിജയിക്കാൻ കഴിഞ്ഞില്ല. വളരെയധികം പ്രതീക്ഷകളോടെ രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും വളരെ ചുരുങ്ങിയ വോട്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിഞ്ഞുള്ളൂ. അതോടെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് നിന്ന് വിടവാങ്ങി. സിനിമയിൽ വീണ്ടും എത്തിയെങ്കിലും പഴയതുപോലെ ശ്രദ്ധേയനാകാനൊന്നും കഴിഞ്ഞില്ല. 80s യുവാക്കൾക്ക് ഹരമായിരുന്നു ഭാഗ്യരാജിന്റെ സിനിമകൾ. തന്റെ ഗുരുവായ ഭാരതിരാജ് പോലെ തന്നെ അദ്ദേഹവും 2026 ഒരു നഷ്ടമായി നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ ഒരു സിനിമയിലെ ഗാനം കൂടി നമുക്ക് കാലാന്തരത്തിൽ കേൾക്കാം. 80s മലയാളി പ്രേക്ഷകൻ കേൾക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിലൊന്ന്.

0: കുറിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
5: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
6: പിയേഴ്സ് എന്ന സോപ്പിനെ കുറിച്ചുള്ള പഴയകാലത്തെ ഒരു പരസ്യമാണ്. കാലാന്തരത്തിൽ പിയേഴ്സിനെ കുറിച്ച് പറയാനും അതേക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുമൊക്കെ ശ്രമിച്ചതിന് പിന്നിൽ ആൻഡ്രൂ പിയേഴ്സ് എന്ന 1770 ജനിച്ച, 1845 അന്തരിച്ച ഒരു മനുഷ്യനാണ് പിയേഴ്സ് സോപ്പിന്റെ പിന്നിൽ ഉണ്ടായത്. പിയേഴ്സ് സോപ്പിന്റെ ജനനത്തിന് കാരണക്കാരൻ അദ്ദേഹം ഒരു ബാർബർ ഷോപ്പ് ജീവനക്കാരനായിരുന്നു ലണ്ടനിൽ. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന് എന്നും പ്രിയങ്കരമായിരുന്നു. തന്റെ മുന്നിൽ വന്നിരിക്കുന്ന മുടിവെട്ടാനും ഷേവ് ചെയ്യാനും മറ്റ് സൗന്ദര്യവർദ്ധക പ്രവർത്തികൾക്കും വരുന്ന ഉപഭോക്താക്കളുടെ ദേഹത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെയാണ് സ്കിന്നിന് പ്രശ്നങ്ങൾ വരാത്ത ഒരു സോപ്പ് കണ്ടെത്തിയാലോ എന്ന് അദ്ദേഹം ആലോചിച്ചത്. 1807 അങ്ങനെ ലോകപ്രശസ്തമായ പിയേഴ്സ് എന്ന ട്രാൻസ്പെയറന്റ് സോപ്പ് രൂപം കൊണ്ടു. ഇപ്പുറത്തിരുന്ന് നോക്കിയാൽ അപ്പുറം കാണാം, അത്ര ക്ലിയർ. ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ സോപ്പുകളിൽ ഒന്നാണ് പിയേഴ്സ് സോപ്പ്. 18th century അവസാന കാലത്ത് ലണ്ടനിലാണ് പിയേഴ്സ് ജനിച്ചത്. ഒരു ബാർബർ ഷോപ്പ് ജീവനക്കാരനും പിന്നീട് നടത്തിപ്പുകാരനുമായിരുന്നു ആൻഡ്രൂ പിയേഴ്സ്. 1789 അദ്ദേഹം ലണ്ടനിലെ സോഹോ എന്ന സ്ഥലത്ത് ഒരു ബാർബർ ഷോപ്പ് ആരംഭിച്ചു. സമ്പന്നരായ സ്ത്രീകൾക്ക് മുഖചർമ്മം വെളുത്തതും മൃദുവുമായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അന്നത്തെ സോപ്പുകൾ വളരെ പരുക്കൻ ചർമ്മങ്ങൾ സൃഷ്ടിക്കുന്നതും ചർമ്മത്തെ വരണ്ടതാക്കുന്നതുമായിരുന്നു. ഇത് നിരന്തരം അവരുടെ പരാതിയായി. അങ്ങനെ ആൻഡ്രൂ പിയേഴ്സിന് തോന്നി പുതിയ ചർമ്മ സംരക്ഷണം ലക്ഷ്യമിട്ടുമുള്ള ഒരു സോപ്പ് നിർമ്മിക്കണമെന്ന്. അങ്ങനെ അദ്ദേഹം ശ്രമങ്ങൾ ആരംഭിച്ചു. ഒടുവിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു സുതാര്യത ഉറപ്പാക്കുന്ന സോപ്പ് കണ്ടെത്തി. അതിന് പിയേഴ്സ് എന്ന തന്റെ പേര് തന്നെ അദ്ദേഹം ഉപയോഗിച്ചു. ചർമ്മത്തെ അധികം വരണ്ടതാക്കാത്ത മൃദുവായ സ്വഭാവവും ഉയർന്ന നിലവാരമുള്ള എണ്ണകൾ ഉപയോഗിക്കുന്നു എന്നതും ഗ്ലിസറിൻ അതിൽ നിന്ന് പുറത്തേക്കെടുക്കാൻ കഴിയും എന്നുള്ളതും പ്രത്യേകമായ സുഗന്ധവും പഴമയുടെ ഇഷ്ടപ്പെടുന്ന ഗന്ധവും എല്ലാം പിയേഴ്സ് സോപ്പിനെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതാക്കി മാറ്റി. അങ്ങനെ പല രാജ്യത്തേക്കും ഈ സോപ്പ് കയറ്റി അയക്കാൻ തുടങ്ങി. പിയേഴ്സ് വളരെ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സോപ്പുകളിൽ ഒന്നായി മാറി. അതിലും പ്രധാനമായി അതിന് പരസ്യരീതികൾ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവർ ചെയ്തു തുടങ്ങി എന്നുള്ളതും ഈ സോപ്പിന്റെ ജനപ്രിയതയ്ക്ക് കാരണമായി. വർണ്ണാഭമായ പോസ്റ്ററുകൾ, ബാനറുകൾ, ചുവരെഴുത്തുകൾ, പിന്നീട് ഫിലിമുകൾ ഒക്കെ പിയേഴ്സിന്റെ പ്രോത്സാഹനാർത്ഥം ഉപയോഗിക്കാൻ തുടങ്ങി. പിയേഴ്സ് ആനുവൽ എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണവും സോപ്പിന്റെ പ്രമോഷനായി ആരംഭിച്ചു. ഒരു ചെറിയ കുട്ടി സോപ്പ് കുമിളകൾ നോക്കി നിൽക്കുന്ന ചിത്രം പിയേഴ്സിന്റെ പ്രതീകമായി തന്നെ മാറി. ആൻഡ്രൂ പിയേഴ്സ് മരണപ്പെട്ടു 1845. അതിനുശേഷം അദ്ദേഹത്തിന്റെ പിൻഗാമികൾ ആ കമ്പനിയെ വികസിപ്പിച്ചു. പിന്നീട് A&F പിയേഴ്സ് ലിമിറ്റഡ് എന്ന പേരിൽ അതൊരു വലിയ അന്താരാഷ്ട്ര കമ്പനിയായി മാറി. 20th century ആദ്യം മുതൽ തന്നെ അത് യൂണിലിവറിന്റെ കൈവശമായി മാറി എന്നുള്ളത് മറ്റൊരു സത്യം. ഇന്ന് യൂണിലിവറിന്റെ ഭാഗമായ ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ് ഇന്ത്യയിൽ പിയേഴ്സ് സോപ്പ് നിർമ്മിക്കുന്നതും വിപണനം ചെയ്യുന്നതും. അതിന്റെ സുതാര്യ രൂപവും മൃദുവായ സ്വഭാവവും ഇന്നും സവിശേഷതയായി നിലനിർത്താൻ പിയേഴ്സ് കമ്പനിക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ധാരാളം സോപ്പുകൾ രംഗത്ത് വരികയും മാർക്കറ്റ് പിടിച്ചടക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ഇന്നും വളരെ മുന്നിൽ നിൽക്കുന്ന ബ്രാൻഡുകളിലൊന്നായി പിയേഴ്സ് സോപ്പ് നിലനിൽക്കുന്നു. സുദീർഘമായ നിർമ്മാണ പ്രക്രിയ തന്നെയാണ് അതിന്റെ ഗുണനിലവാരത്തിനുള്ള ഒരു കാരണമായി കണക്കാക്കപ്പെട്ടിരുന്നത്. അവർക്ക് ഇന്നും ആ പാരമ്പര്യം പിന്തുടരാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 2026 മറ്റൊരു നഷ്ടം കൂടിയുണ്ട്. മലയാളത്തിന്റെയും ഇന്ത്യയുടെ മുഴുവൻ അഭിമാനവുമായിരുന്ന S. Janaki എന്ന പ്രിയപ്പെട്ട ഗായിക നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ അവർക്ക് അർപ്പിക്കുന്നു. എത്ര മനോഹരമായിരുന്നു അവരുടെ ഓരോ പാട്ടുകളും. മനുഷ്യരുള്ള കാലത്തോളം ആ പാട്ടുകളെല്ലാം നിലനിൽക്കുകയും ചെയ്യും. വിധിയിൻ വിളയാട്ട് എന്ന സിനിമയിൽ 1957 അവർ പാടുമ്പോൾ പ്രായം 19 മാത്രം. 2016 അവസാന ഗാനം ആലപിച്ച് പാട്ട് പാടുന്ന രംഗത്തു നിന്ന് പിൻവാങ്ങുമ്പോൾ 48,000 പാട്ടുകൾ അവർ പാടിക്കഴിഞ്ഞിരുന്നു 20 ഭാഷകളിലായി. ജാനകി പാടിയ ഓരോ പാട്ടുകൾക്കും അതിൻ്റെതായ സവിശേഷതകൾ നിരവധിയായിരുന്നു. അത് ഭക്തിഗാനമായാലും സിനിമാ പാട്ടായാലും മറ്റേതു തരത്തിലുള്ള ഗാനമായാലും പ്രണയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും എല്ലാം ശബ്ദങ്ങൾ S. Janakiയുടെ കണ്ഠത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള കേൾവിക്കാർ കേട്ടു. അത് അവരെ പിടിച്ചിരുത്തി. ഓരോ ഭാവങ്ങളിലേക്കും നടികൾ സ്വയം ഇറങ്ങിച്ചെല്ലുമ്പോൾ അവരുടെ പാട്ടുകൾക്ക് കലയുടെയും സൗന്ദര്യത്തിൻ്റെയും നിറഭാവങ്ങൾ പകർത്താൻ S. Janakiയുടെ ശബ്ദത്തിലൂടെ കഴിഞ്ഞു. എത്ര വ്യത്യസ്തങ്ങളായ ഭാവങ്ങളെയാണ് അവർ നമുക്ക് സമ്മാനിച്ചത്. ആ വലിയ ഗായികയ്ക്ക് കാലാന്തരത്തിൻ്റെ ആദരാഞ്ജലികൾ അറിയിക്കുന്നു. കാലാന്തരത്തിൽ S. Janaki പാടിയ ഒരു ഗാനം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മഹനീയ കലാകാരിക്ക് എല്ലാ ആദരവുകളും അർപ്പിക്കുന്നു. ഗാനത്തിന് ശേഷം കാലാന്തരം തുടരും.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391. കാലാന്തരം.
6: ലോകത്തിലെ ഒരേയൊരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് കാലാന്തരത്തിൽ ഇനി പറയാനുള്ളത്. ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസോ എന്ന് സംശയം തോന്നിയേക്കാം. പോസ്റ്റ് ഓഫീസുകൾ ഇപ്പോഴും പഴയതുപോലെ തിരക്കുണ്ടോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്നാൽ പോസ്റ്റ് ഓഫീസിൽ ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്. അവരുടെ സേവന മേഖലകൾ പഴയതുപോലെയല്ല, ഒരുപാട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഒരുപാട് മേഖലകളിലേക്ക് പോസ്റ്റൽ സേവനങ്ങൾ ലഭ്യമായിരിക്കുന്നു. ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ പ്രഭാതം പൊട്ടിവിടുമ്പോൾ

0: ഒരു വള്ളം ഒഴുകിയെത്തും. ആ വള്ളത്തിൽ നിറയെ കത്തുകളും മാഗസിനുകളും പാക്കറ്റുകളും അങ്ങനെ തപാൽ ഉരുപ്പടികളായിരിക്കും. ഘാട്ട് നമ്പർ 14-ഉം 15-ഉം ഇടയിൽ ഒരു ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. കാശ്മീരിലെ ഒരു പരമ്പരാഗത ഹൗസ് ബോട്ടിലാണ് ഈ പോസ്റ്റ് ഓഫീസ് ഉള്ളത്. 1953 മുതൽ കാശ്മീരിന്റെ സമ്പന്നമായ സംസ്കാരം സംരക്ഷിക്കുവാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിച്ചത്. ഇന്ത്യ പോസ്റ്റിന്റെ ചുവപ്പും മഞ്ഞയും നിറങ്ങളിൽ വരച്ചിരിക്കുന്ന ഈ ഹൗസ് ബോട്ട് ദാൽ തടാകത്തിൽ ചെറിയ ഓളങ്ങൾക്കൊപ്പം പതുക്കെ നീങ്ങുന്നു. പ്രദേശവാസികൾക്ക്, ഹൗസ് ബോട്ട് ഉടമകൾക്ക്, ഷിക്കാര ഓപ്പറേറ്റർമാർക്ക്, വിനോദസഞ്ചാരികൾക്ക് അവർക്കാവശ്യമായ സേവനങ്ങൾ നൽകുന്ന പോസ്റ്റ് ഓഫീസ് കാഴ്ചയ്ക്കും ഗംഭീരമാണ്. ഇന്ത്യയിലെ ഏക ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് എന്നതിനേക്കാൾ ഉപരി അപൂർവമായ സ്റ്റാമ്പുകൾ, പോസ്റ്റ് കാർഡുകൾ ഇവയെല്ലാം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 2014 വെള്ളപ്പൊക്കത്തിൽ സാരമായ കേടുപാടുകൾ ഇതിന് സംഭവിച്ചുവെങ്കിലും അതൊക്കെ മറികടന്നുകൊണ്ട് പുനർസൃഷ്ടിച്ച ചില സേവനങ്ങൾ കൂടി നൽകിക്കൊണ്ട് ഈ പോസ്റ്റ് ഓഫീസ് വളരെ രസകരമായ കാഴ്ചയായി കാശ്മീരിൻ്റെ ദാൽ തടാകത്തിൽ ഒഴുകി നീങ്ങുന്നു. ഭാഷയും സംസ്കാരവുമൊക്കെ കൃത്യമായി സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ അവയൊക്കെ ഇല്ലാതെയാകുമെന്നാണ് നാം കണ്ടിട്ടുള്ളത്. മിഷൻ മൈഗുരുഡു എന്ന പേരിൽ ഒരു പ്രവർത്തനം മലബാറിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പറയാൻ മറന്നുപോയ പലതും മനുഷ്യർക്കുണ്ട്. എന്നാൽ സംസാരിച്ച് സംസാരിച്ച് പറയാൻ മറന്നുപോയ ഒരു ഭാഷയെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. മൈഗുരുഡു എന്ന ഭാഷ സംസാരിക്കാൻ ആരും ഇനിയില്ല എന്നതാണ് ഒരു പ്രശ്നം. കേരളത്തിൽ എവിടെ എങ്കിലും ആ ഭാഷ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തിരക്കിക്കൊണ്ട് മലപ്പുറത്തു നിന്നുള്ള പ്രമോദ് എന്ന അധ്യാപകൻ ആ ഭാഷയുടെ സൂക്ഷിപ്പുകാരനായി അതിനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ള വർത്തമാനം കാലാന്തരത്തിൽ അറിയുന്നു. മൈഗുരുഡു എന്നത് ഒരു രഹസ്യ ഭാഷയായിരുന്നു. ഒരു കാലത്ത് മലബാറിലെ മാപ്പിളമാർ സംസാരിച്ചിരുന്നതും മലബാർ കലാപ സമയത്ത് ജയിലിൽ യോദ്ധാക്കൾ ഉപയോഗിച്ചിരുന്നതുമായി പറയപ്പെടുന്നതാണ് മൈഗുരുഡു ഭാഷ. മലപ്പുറം ഭാഷ എൻ്റെ ഗുരു എന്ന പുസ്തകത്തിൽ ഇതിനെപ്പറ്റിയുള്ള രേഖപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഈ അധ്യാപകൻ. കെ ബാബുരാജിൻ്റെ പാനൻസിൻ്റെ രഹസ്യ ഭാഷ എന്ന കൃതിയിൽ ഒരു ഖണ്ഡികയിൽ മലപ്പുറത്തെ മാപ്പിളമാർക്ക് അവരുടേതായ ഒരു രഹസ്യഭാഷയുണ്ടെന്ന് പരാമർശമുണ്ടായിരുന്നു. ആ ഹ്രസ്വ പരാമർശമാണ് ഈ അധ്യാപകനിൽ ജിജ്ഞാസ ഉണ്ടാക്കിയത്. അത് സംസാരിക്കുന്ന ആരെങ്കിലുമുണ്ടോ എന്ന് കണ്ടെത്താൻ അദ്ദേഹം കുറെ യാത്രകൾ ചെയ്തു. പഠനം പൂർത്തിയാക്കിയ ശേഷം തൻ്റെ പിതാവിനൊപ്പം ജോലി ചെയ്യുന്നതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെയൊരു ഭാഷയെക്കുറിച്ച് അറിഞ്ഞത്. ഈ ഭാഷ നന്നായി സംസാരിക്കാൻ കഴിയുന്ന 1-2 പേരെ അദ്ദേഹം ആദ്യം കണ്ടുമുട്ടിയിരുന്നു. എന്നാൽ അവരുടെ കാലത്തിനു ശേഷം ഈ ഭാഷ സംസാരിക്കുന്നവരെ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലത്രേ. 1950-കളിലും 60-കളിലും മലബാറിലെ ബീഡി നിർമ്മാണ യൂണിറ്റുകളിലെ തൊഴിലാളികൾക്കിടയിൽ മൈഗുരുഡു എന്ന ഈ ഭാഷ പ്രാധാന്യമുള്ളതായിരുന്നു. ബീഡി വ്യവസായം ക്ഷയിക്കുകയും ഫാക്ടറികൾ അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തതോടെ ഈ ഭാഷയുടെ ദൈനംദിന ഉപയോഗവും ഇല്ലാതായതാണത്രേ. മൈഗുരുഡു മലപ്പുറത്ത് മാത്രമായി അല്ല ഒതുങ്ങി നിന്നിരുന്നത് എന്ന് പറയപ്പെടുന്നു. എറണാകുളം, കോഴിക്കോട്, പാലക്കാട്, വയനാട്, കണ്ണൂർ എന്നീ സ്ഥലങ്ങളിലൊക്കെ മൈഗുരുഡു ഭാഷ സംസാരിക്കുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഓരോ വർഷം കഴിയുന്തോറും അദ്ദേഹം അന്വേഷണം തുടരുന്നു. ഈ ഭാഷ സജീവമായി നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ ഒരാളെയെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് ഈ അധ്യാപകൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് അത് കഴിയട്ടെ. ഭൂമിയിൽ ഓരോ ഭാഷകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. അവയൊക്കെ അപ്രകാരം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. പാടങ്ങൾ നിറയട്ടെ, വയലുകൾ സമൃദ്ധമാകട്ടെ, നമുക്ക് നല്ല വിളവുകൾ കിട്ടട്ടെ എന്നെല്ലാം ആഗ്രഹിക്കാം. കാലാന്തരത്തിൽ പഴമയുടെ അംശം പേറുന്ന ചില കഥകൾ പറഞ്ഞു വന്നേയുള്ളൂ. വികസനത്തിന്റെ പേരിൽ മനുഷ്യൻ ഭൂമിയെ തന്നെ നശിപ്പിക്കുന്ന പ്രവണതകളിൽ നിന്ന് കുറെയെങ്കിലുമൊക്കെ സ്വയം ഒഴിഞ്ഞു മാറട്ടെ എന്ന് ആഗ്രഹിക്കാം. പ്രകൃതി അതിന്റെ ജോലി കൃത്യമായി ചെയ്യും. മനുഷ്യന്റെ ഇടപെടലുകൾ അത് അറിഞ്ഞു വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8:00, ബുധനാഴ്ചകളിൽ രാവിലെ 9:00. നന്ദി, നമസ്കാരം.
1: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും. അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
4: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
5: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: റേഡിയോ ജംഗ്ഷൻ
1: ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നമ്മൾ ഒരുപാട് അന്വേഷിച്ചിട്ടായിരിക്കും ചില സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. ചിലത് നമ്മുടെ കയ്യിൽ എത്തിയാലും അത് നമുക്ക് ഒട്ടും ആപ്റ്റ് അല്ല, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും വേണം എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് നമ്മുടെ ജോലിയുടെ കാര്യത്തിലാണ്. നമ്മൾ മുൻപ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഫേം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിന് നമുക്ക് അത്ര സ്യൂട്ട് ആകില്ല. ചിലപ്പോൾ മറിച്ചും ആകാട്ടോ, ഇപ്പോഴായിരിക്കും നമുക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ, നമ്മുടെ റിയൽ ലൈഫിൽ ഇങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്കിതാ ഒരുപാട് വേക്കൻസീസുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ ഒരു വലിയ വേക്കൻസിയിലേക്ക് പോകാട്ടോ. അപ്പോൾ ആദ്യം ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ജൂലൈ 24. ഈ ഡേറ്റിന് എന്താ പ്രത്യേകത എന്നായിരിക്കും അല്ലേ. ഈ ദിവസമാണ് തൊഴിൽ മേള നടക്കുന്നത്. വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജൂലൈ 24 രാവിലെ 10:30 മുതലാണ് അഭിമുഖം നടക്കുന്നത്. +2 മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് വരെ പങ്കെടുക്കാവുന്നതാണ്. 18-35 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് മാത്രമാണ് കേട്ടോ ഈ ഒരു അവസരം വിനിയോഗിക്കാനാകുന്നത്. നിങ്ങൾ കയ്യിൽ കരുതേണ്ടത് ബയോഡേറ്റയുടെ 3 പകർപ്പുകളും ആധാർ കാർഡുമാണ്. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകേണ്ടതാണ്. താല്പര്യമുള്ളവർ എംപ്ലോയബിലിറ്റി സെന്ററിൽ രജിസ്റ്റർ ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, കമ്പ്യൂട്ടർ ട്രെയിനിങ് എന്നിവ നൽകുന്നതായിരിക്കും. മാത്രമല്ല പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഇതിലേക്ക് പങ്കെടുക്കാനായി? എങ്കിൽ ഈ ഒരു നമ്പർ നോട്ട് ചെയ്ത് വെച്ചോളൂ, എന്നിട്ട് കോൺടാക്ട് ചെയ്തോളൂ. 82-81-35-99-30 ഇതാണ് നമ്പർ. അപ്പോൾ വേഗം തന്നെ വിളിച്ചു നോക്കുമല്ലോ അല്ലേ.

യോഗ്യത ITI ആണോ അല്ലെങ്കിൽ പ്ലസ് ടു ആണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇത്. മറ്റെങ്ങുമല്ല റെയിൽവേയിലാണ് ഈ ഒരു അവസരം ഉള്ളത്. നമുക്ക് അതിലേക്ക് പോയാലോ? എന്ത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അസമിലെ ഗുവാഹട്ടി ആസ്ഥാനമായുള്ള നോർത്ത് ഈസ്റ്റ് ഫോണ്ടിയർ റെയിൽവേയിൽ അപ്രന്റീഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ ട്രേഡുകളിലായി 6777 ഒഴിവുകളാണുള്ളത്. ഒരു വർഷമുള്ള പരിശീലനമാണ്. മാത്രമല്ല 12-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ITI യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് സ്റ്റൈഫണ്ട് ലഭിക്കുന്നതാണ്. 15 വയസ്സിനും 24 വയസ്സിനും അതിപ്രായമുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. മാത്രമല്ല SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കുന്നതാണ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ ഇളവുകളുണ്ട്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും കുടുംബത്തിന്റെ വാർഷിക വരുമാനം 50,000 രൂപയിൽ താഴെയായവർക്കും ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷയ്ക്കൊപ്പം ഒപ്പും ഫോട്ടോയും യോഗ്യതാ മാർക്ക് സംവരണം ഇവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി August 19 വൈകിട്ട് 5:30 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.nfr.indianrailways.gov.in ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, www.nfr.indianrailways.gov.in.

സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

0: 92.1 റേഡിയോ ജംഗ്ഷൻ നമ്മളങ്ങനെ വിവിധ ഒഴിവുകളുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധാരാളം വേക്കൻസികൾ ഇതാ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് പോകാം. നിങ്ങളുടെ യോഗ്യത 10-ാം ക്ലാസ്സും ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ KSRTC ബസ്സിൽ ഡ്രൈവർ കം കണ്ടക്ടർ ആകാൻ അവസരമുണ്ട്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ദീർഘദൂര സ്വിഫ്റ്റ് ബസ് സർവീസുകളിലാണ് ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 700 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കരാർ വ്യവസ്ഥയിലാണ് ഈ ഒരു നിയമനം. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. നിലവിൽ KSRTCയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും സ്വിഫ്റ്റിന്റെ സേവന വ്യവസ്ഥകൾക്കനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം 8 മണിക്കൂർ ഡ്യൂട്ടിക്ക് 715 രൂപയാണ്. അംഗീകൃത ബോർഡ് സ്ഥാപനത്തിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. ശാരീരിക ക്ഷമതാ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. പ്രായം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 25 വയസ്സിനും മധ്യയാണ്. നിയമനവുമായി ബന്ധപ്പെട്ട രൂപവൽക്കരിക്കുന്ന സെലക്ഷൻ കമ്മിറ്റി നടത്തുന്ന എഴുത്തു പരീക്ഷ, ഡ്രൈവിംഗ് ടെസ്റ്റ്, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അന്തിമമായ തിരഞ്ഞെടുപ്പ്. തുടർന്ന് പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ നിന്ന് റാങ്ക് അടിസ്ഥാനത്തിൽ ഒഴിവുകൾ വരുന്ന മുറയ്ക്കാണ് താൽക്കാലിക നിയമനം നടക്കുന്നത്. അപേക്ഷ CMD വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് August 3. കൂടുതൽ വിവരങ്ങൾക്ക് www.cmd.kerala.gov.in എന്ന വെബ്സൈറ്റ്.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

1.2 റേഡിയോ ജംഗ്ഷൻ നമ്മൾ അങ്ങനെ വിവിധ ഒഴിവുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോഴിതാ നമുക്ക് അടുത്ത ഒഴിവ് വന്നിട്ടുണ്ട്. അത് തിരുവനന്തപുരത്തുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ഹെൽത്ത് റിസർച്ച് ആൻഡ് സർവീസ് പ്രോഗ്രാമിൽ ലബോറട്ടറി ടെക്നോളജി ഇന്റേൺഷിപ്പിനുള്ള അവസരമാണ്. 15 ഒഴിവുകളാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലായിരിക്കും അവസരം. ഒരു വർഷമാണ് ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ കാലാവധി. പിന്നീട് നീട്ടിയേക്കാനും സാധ്യതയുണ്ട്. ഈ ഒരു കാലയളവിൽ ആകർഷകമായ സ്റ്റൈഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിലുള്ള ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യതയായി ചോദിക്കുന്നത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 30 വയസ്സ് കവിയാൻ പാടില്ല എന്ന നിബന്ധന കൂടിയുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്നായിരിക്കും. ജൂലൈ 27 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യുന്നതിനും www.rgcb.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, www.rgcb.res.in എന്ന വെബ്സൈറ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, ജൂലൈ 27. അതുപോലെ തന്നെ സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായ LAS സുരക്ഷാ പ്രോജക്റ്റിൽ ഔട്ട്റീച്ച് വർക്കർ തസ്തികയിലേക്ക് അഭിമുഖം നടക്കുന്നുണ്ട്. യോഗ്യത +2 ആണ്. ജില്ലയിലുള്ളവർക്ക്, അതായത് കൊല്ലം ജില്ലയിലുള്ളവർക്ക് മുൻഗണനയുണ്ട്. LAS സുരക്ഷ MSM പ്രോജക്ട് ഓഫീസ്, കാവനാട് എന്ന വിലാസത്തിൽ. ജൂലൈ 27 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകളുമായി താല്പര്യമുള്ളവർ ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് 95 26 27 24 91 ഈ ഒരു നമ്പറുമായി കോൺടാക്ട് ചെയ്യുക.

റേഡിയോ ജംഗ്ഷനിലേക്ക് നമുക്ക് ഇതാ അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രോജക്ട് ആൻഡ് മാനേജ്മെന്റ് യൂണിറ്റിലേക്കാണ്, ക്ലർക്ക്, ഓഫീസ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 8 ഒഴിവുകളാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു കരാർ വ്യവസ്ഥയിലുള്ള നിയമനം തന്നെയാണ്. ക്ലർക്കിന്റെ 2 ഒഴിവാണുള്ളത്. ആകർഷകമായ ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, MS ഓഫീസ് ആപ്ലിക്കേഷനിലുള്ള പരിജ്ഞാനം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് ചോദിക്കുന്നത്. 40 വയസ്സ് കവിയാൻ പാടില്ല. അടുത്തത് ഓഫീസ് അസിസ്റ്റന്റ് ആണ്. 3 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യോഗ്യത 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. കമ്പ്യൂട്ടർ ഓപ്പറേഷൻസിലുള്ള പ്രായോഗിക പരിജ്ഞാനം, 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. 40 വയസ്സാണ് ഇവിടെയും പ്രായപരിധി പറയുന്നത്. അക്കൗണ്ടന്റിന്റെ 2 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബികോം, CA ഇന്റർ അല്ലെങ്കിൽ CMA ഇന്റർ, MBA അധിക യോഗ്യതയായി കണക്കാക്കുന്നതാണ്. 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇവിടെയും 40 വയസ്സ് തന്നെയാണ് പ്രായപരിധി. അടുത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവാണ്. 1 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. യോഗ്യത കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT, അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലുള്ള ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത. 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ്. 40 വയസ്സ് പ്രായപരിധി ഇവിടെയും പറയുന്നുണ്ട്. അപേക്ഷാ ഫീസുണ്ട്, 500 രൂപയാണ്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻ ചാർജും ഉണ്ടായിരിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് July 29. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യുന്നതിനും www.cmd.kerala.gov.in ഈ ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: റേഡിയോ ജംഗ്ഷൻ.

സെഷനിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയൊരു അവസരം തന്നെയാണ്. നിങ്ങളുടെ യോഗ്യത 10-ാം ക്ലാസ് ITI ഡിപ്ലോമ ബിരുദം എന്ത് തന്നെയും ആകട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം ആരും ഒട്ടും മിസ്റ്റ് ചെയ്യരുത്. നമുക്കതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോയാലോ. പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് അപ്രന്റീഷിപ്പിന് അവസരമുള്ളത്. 1576 ഒഴിവുകളാണ് നിലവിലുള്ളത്. 10-ാം ക്ലാസ് +2 ഡിപ്ലോമ ITI ബിരുദ യോഗ്യതയുള്ളവർക്ക്

സൂപ്രണ്ടന്റ് ഓപ്പറേറ്റർ. കെമിക്കൽ പ്ലാന്റ് ഒഴിവ് വരുന്നത് 274. അടുത്തത് ട്രേഡ് അപ്രന്റീസ് ഫിറ്ററാണ്, മെക്കാനിക്കൽ ഒഴിവ് 314. അടുത്ത ഒഴിവ് ടെക്നീഷ്യൻ അപ്രന്റീസ് ആണ്, ഒഴിവ് 757 ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയൊരവസരം തന്നെയാണ്. അങ്ങനെ ധാരാളം ഒഴിവുകളുണ്ട് കേട്ടോ. മാത്രമല്ല പ്രായം കണക്കാക്കുന്നത് 18 വയസ്സിനും 24 വയസ്സിനും മധ്യയാണ്. ഈ ഒരു കാലയളവിൽ ചട്ടപ്രകാരമുള്ള സ്റ്റൈഫൻഡ് നിങ്ങൾക്ക് ലഭിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടിക ഓഗസ്റ്റ് 20 പ്രസിദ്ധീകരിക്കുന്നത്. വെരിഫിക്കേഷൻ ഓഗസ്റ്റ് 27 മുതൽ സെപ്റ്റംബർ 3 നടക്കുന്നത്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 12. കൂടുതൽ വിവരങ്ങൾക്ക് IOCL.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. തീർന്നില്ല, ഇനിയുമുണ്ട്. ഡിഗ്ബോയ് റിഫൈനറിയിലെ ഒഴിവുകളിലേക്ക് നല്ല പാട്ടുകൾക്ക് ശേഷം നമുക്ക് പോകാം.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ പറഞ്ഞു വന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ റിപ്പോർട്ട് ചെയ്ത കുറച്ച് ഒഴിവുകളെ കുറിച്ചാണ് അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത് ഡിഗ്ബോയ് റിഫൈനറിയിലെ ഒഴിവുകളെ കുറിച്ചാണ്. ട്രേഡ് അപ്രന്റീസ് അറ്റൻഡന്റ് ഓപ്പറേറ്റർ കെമിക്കൽ പ്ലാന്റ് കെമിക്കൽ 40 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രേഡ് അപ്രന്റീസ് ഫിറ്റർ മെക്കാനിക്കൽ 7 ഒഴിവുകളാണ്. ട്രേഡ് അപ്രന്റീസ് ബോയിലർ മെക്കാനിക് ഒഴിവ് വരുന്നത് 2 എണ്ണമാണ്. അങ്ങനെ ടെക്നീഷ്യൻ അപ്രന്റീസിന്റെ ഒഴിവുണ്ട്, 54 എണ്ണമാണ്. ട്രേഡ് അപ്രന്റീസ് സെക്രട്ടറിയൽ പ്രാക്ടീസ് 16 ഒഴിവുണ്ട്. അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ധാരാളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പ്രായം കണക്കാക്കുന്നത് ഈ June 30 ആകുമ്പോൾ 18 വയസ്സിനും 24 വയസ്സിനും മധ്യയാണ്. മാത്രമല്ല നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പരിഗണിക്കപ്പെടുന്നവരുടെ പട്ടിക August 5 പ്രസിദ്ധീകരിക്കുന്നത്. ഈ ഒരു വെരിഫിക്കേഷൻ August 11 മുതൽ 18 വരെ തീയതികളിലായിരിക്കും നടക്കുക. ഈ ഒരു കാലയളവിൽ സ്റ്റൈഫൻഡ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്രന്റീസ് ചട്ടപ്രകാരമുള്ള സ്റ്റൈഫൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇനി അപേക്ഷ അയക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓൺലൈനായി വേണം അപേക്ഷിക്കാൻ. ലാസ്റ്റ് ഡേറ്റ് ഈ വരുന്ന July 31. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ നിശ്ചിത യോഗ്യതയുള്ളവർ അപ്ലൈ ചെയ്യേണ്ടതാണ്. അവസാന തീയതി മറക്കണ്ട. വെബ്സൈറ്റ് ഇതാണ് IOCL.com. നമ്മളിനി പോകുന്നത് ഒരു സ്പോട്ട് അഡ്മിഷന്റെ വിവരത്തിലേക്കാണ്. അടൂർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് July 22 മുതൽ, അതായത് ഇന്ന് മുതൽ 24 വരെ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ സമയം 9:30 മുതൽ 10:30 വരെയാണ്. താല്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും TC, കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് www.polyadmission.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

തമിഴ്നാട് 1.2 റേഡിയോ ജംഗ്ഷൻ. നമ്മളങ്ങനെ പറഞ്ഞു വന്നത് നിരവധി തൊഴിലവസരങ്ങളെ കുറിച്ചാണ്. ഇനി നമുക്ക് പോകാം രാജ്യത്തെ വായുസേനയിലേക്ക് തൊഴിൽ നേടാനുള്ള അവസരത്തിലേക്ക്. അഗ്നിവീർ വായു നിയമനത്തിനുള്ള പരീക്ഷ ജൂലൈ 26 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. മ്യൂസീഷ്യൻ തസ്തികയിലേക്കാണ് ഓഗസ്റ്റ് 2 ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള അവസാന തീയതി. അഗ്നിവീർ വായു തസ്തികയിൽ അപേക്ഷിക്കുന്നവർ 2005 ജൂലൈ 1 2010 ജനുവരി 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. മ്യൂസീഷ്യൻ തസ്തികയിലേക്ക് 2005 ജനുവരി 1 2009 ജൂലൈ 1 ഇടയ്ക്ക് ജനിച്ചവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്നിവീർ വായുസേനയിലേക്ക് പ്ലസ് ടുവിനും ഇംഗ്ലീഷ് വിഷയത്തിലും 50% മാർക്ക് നേടിയിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ 50% മാർക്ക് കൂടി 3 എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഫിസിക്സും ഗണിതവുമുള്ള 2 വൊക്കേഷണൽ കോഴ്സാണ്. ഇനി വരുന്ന തസ്തിക മ്യൂസീഷ്യനാണ്. അംഗീകൃത ബോർഡിൽ നിന്ന് 10 പാസ് ആയിരിക്കണം. വാദ്യോപകരണങ്ങൾ ഉൾപ്പെടെ സംഗീത സംബന്ധമായ വിഷയങ്ങൾ പഠിച്ചവർക്കാണ് ഈ ഒരു തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനാവുന്നത്. പ്രായോഗിക പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു തസ്തികയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് IAFRecruitment.edcil.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, IAFRecruitment.edcil.co.in. നിങ്ങൾ പുതിയൊരു കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദേ നിങ്ങൾക്കുള്ള അവസരമാണിത്. കാരണം ഇത് അസാപ് കേരളയിൽ നടക്കുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സാണ്. ഈ ഒരു കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിട്ടുണ്ട്. പ്ലസ് ടു ആണ് യോഗ്യത. 18 40 മധ്യപ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31 ആണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ 9495 99 76 72 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക. ആൻഡ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ആതിരയാണ്. സെൻസസ് 2027 ബന്ധപ്പെട്ട വിവരശേഖരണ പ്രക്രിയ ജില്ലയിൽ 75.21% പിന്നിട്ടെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ വിവരങ്ങളുടെ കൃത്യതാ ചാർജും ഓഫീസർമാരും സൂപ്പർവൈസർമാരും ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. സെൻസസ് പോർട്ടലിൽ വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ ജൂലൈ 25 പൂർത്തിയാക്കണം. പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കാൻ ആഴ്ചയിൽ 2 സെൻസസ് ചാർജ് ഉദ്യോഗസ്ഥന്മാർ ഓൺലൈൻ യോഗങ്ങൾ നടത്തണം. വനമേഖലയിൽ വിവരശേഖരണം നടത്തുന്ന എന്യൂമിനേറ്റർമാർക്ക് ജോലി എളുപ്പമാക്കാൻ സൂപ്പർവൈസർമാർ ചാർജ് ഉദ്യോഗസ്ഥർ കൂടുതൽ പിന്തുണ നൽകണം. നിശ്ചിത സമയക്രമത്തിനുള്ളിൽ പൂർത്തീകരണം സാധ്യമാക്കാൻ ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരും സഹകരണം അനിവാര്യമാണെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. മിഴുവേലി സർക്കാർ ഐടിഐ വനിതയിൽ ക്രാഫ്റ്റ്മാൻ സിവിൽ ഫാഷൻ ഡിസൈൻ ടെക്നോളജി ട്രേഡുകളിൽ സീറ്റ് ഒഴിവുണ്ട്. അസൽ സർട്ടിഫിക്കറ്റ്, ടീസ് ഫീസ് എന്നിവ സഹിതം ജൂലൈ 25 വൈകിട്ട് 5 ഹാജരാക്കണം. പ്രായപരിധിയില്ല. ഡിപ്ലോമ സ്പോർട്ട് അഡ്മിഷൻ. അടൂർ സർക്കാർ പോളിടെക്നിക് കോളേജിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജൂലൈ 22 മുതൽ 24 വരെ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സ്പോർട്ട് അഡ്മിഷൻ നടത്തും. രജിസ്ട്രേഷൻ സമയം രാവിലെ 9:30 മുതൽ 10:30 വരെ. യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും ടിസി കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഹാജരാക്കണം. വിശദവിവരങ്ങൾക്കായി 0473 4231 3177 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക. ഹിന്ദി ഡിപ്ലോമ ഇൻ എലിമിനേറ്ററി എഡ്യൂക്കേഷൻ കോഴ്സിൽ സീറ്റ് ഒഴിവ്. 50% മാർക്കോടെ രണ്ടാം ഭാഷ ഹിന്ദിയിലുള്ള പ്ലസ് ടു, ഡിഗ്രി, എംഎ വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 17-35 മധ്യേ. പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിന് ഫീസ് ഇളവുണ്ട്. ജൂലൈ 24 രാവിലെ 10 നടത്തുന്ന സ്പോട്ട് അഡ്മിഷനിൽ അസൽ സർട്ടിഫിക്കറ്റുമായി അടൂർ ഭാരത് ഹിന്ദി പ്രചാര കേന്ദ്രത്തിൽ എത്തണം. ഫോൺ നമ്പർ 8547126028. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല.

0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ. തൂഫാൻ വോറിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെക്കുകയായിരുന്നു. തുടർന്ന് 12 മണിവരെയും പിന്നീട് 2 മണിവരെയും സഭ നിർത്തിവച്ചു. സിക്കിം അപകടത്തിൽ മരിച്ചവർക്ക് രാജ്യസഭ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നീറ്റ് വിഷയത്തിലെ പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹി മെട്രോയുടെ ജൻപഥ്, രാജീവ് ചൌക്ക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്ന് DMRC സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് രാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരുടെ 3 ദിവസത്തെ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കമാകും. ആരോഗ്യസുരക്ഷ, ഡിജിറ്റൽ ഹെൽത്ത്, പകർച്ചവ്യാധി പ്രതിരോധം തുടങ്ങിയ വിഷയങ്ങളിൽ പരസ്പര സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. 16th ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ കേന്ദ്രമന്ത്രി JP നദ്ദ നേതൃത്വം നൽകും. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിക്കുന്നതിന് സിദ്ധാർത്ഥ് സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്ന് തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: കലാലയങ്ങളിലെല്ലാം റാഗിംഗ് വർദ്ധിച്ചു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. വയനാട് മരണമടഞ്ഞ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള ഒരു റാഗിംഗ് നിയമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാനുള്ള തീരുമാനമെടുത്തു. രണ്ടാമത്, കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: കേരളത്തിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തുന്ന യൂണിറ്റുകളുടെ പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് നിർവഹിക്കും. ചടങ്ങിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ തൂഫാൻ വോറിയേഴ്സായും പോൾ ബ്ലഡ് അംബാസഡേഴ്സായും സൈബർ വോറിയേഴ്സായും അദ്ദേഹം പ്രഖ്യാപിക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി IMA സംസ്ഥാനതലത്തിൽ സംഘടിപ്പിക്കുന്ന ഐക്യാൻ പരിശീലന പദ്ധതിയുടെ ഉദ്ഘാടനവും ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കരിഞ്ചന്തയും പൂഴ്ത്തിവയ്പും തടയാൻ പൊതുകേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, LPG ഗോഡൌണുകൾ തുടങ്ങിയ ഇടങ്ങളിൽ പരിശോധന നടത്താൻ പ്രത്യേക സ്ക്വാഡുകളെ നിയോഗിക്കും. ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അടുത്ത മാസം 1 മുതൽ നിരീക്ഷണം തുടങ്ങും. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ 2nd ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജരാണ് കാണാതായ അനീഷ്. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി മാഹി ക്ലാസിലെ 2nd തീരദേശ അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവൻ കമ്മീഷൻ ചെയ്തു. കർണാടകയിലെ കർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാൽവനിൽ 80% തദ്ദേശീയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CPIM സംസ്ഥാന നേതൃയോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പുരോഗമിക്കുകയാണ്. നാളെയും മറ്റന്നാളുമായി സംസ്ഥാന കമ്മിറ്റി യോഗവും ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിലുണ്ടായ അഭിപ്രായങ്ങളും തീരുമാനങ്ങളും സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകും. സഹസ്ര കലശാഭിഷേകത്തിന്റെ നിറവിൽ കർക്കിടകമാസ പൂജ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടച്ചു. ഇതര സംസ്ഥാന ഭക്തരുടെ ഉൾപ്പെടെ വലിയ തിരക്കാണ് കർക്കിടകമാസ പൂജയ്ക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. നിറപുത്തരി പൂജയ്ക്കായി അടുത്ത മാസം 2-ന് നട തുറക്കും. കണ്ണൂർ ആറളം പഞ്ചായത്തിലെ ചതിരൂർ നീലായിലെ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് വൻ കൃഷിനാശം. വാഴ കശുമാവ് കൃഷികൾക്കാണ് വലിയ തോതിൽ നാശനഷ്ടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ആനക്കൂട്ടം സോളാർ വേലി മറികടന്നാണ് ജനവാസ മേഖലയിലെത്തിയത്. രണ്ടാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ആനക്കൂട്ടം ജനവാസ മേഖലയിലെത്തി വ്യാപക നാശം വിതയ്ക്കുന്നത്. 300-ലേറെ വാഴകളാണ് ആനകൾ നശിപ്പിച്ചത്. വാഴയ്ക്കൊപ്പം കശുമാവിൻ തൈകളും നശിപ്പിക്കപ്പെട്ടവയിൽ ഉൾപ്പെടും. ആറളം ഫാം മേഖലയിൽ നിന്ന് തുരത്തുന്ന ആനകളാണ് അതിർത്തി വനമേഖല വഴി ചതിരൂർ നിലായ് പരിപ്പുതോട് ഭാഗങ്ങളിലെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവിടങ്ങളിലെ വനാതിർത്തികളിൽ പ്രതിരോധ സംവിധാനത്തിന്റെ കുറവ് പ്രദേശവാസികളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്.
0: കാസർകോട് സ്കൂൾ കുട്ടികളുമായി പോകുകയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. അപകടത്തിൽ 7 വിദ്യാർത്ഥികൾക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. MG റോഡിൽ ഫോർട്ട് റോഡ് ജംഗ്ഷനിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം. രാജ്യവ്യാപകമായി നടക്കുന്ന ഹർ ഘർ തിരംഗ പ്രചാരണത്തിന്റെയും 79-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെയും ഭാഗമായി യുവജനകാര്യ വകുപ്പ് നാഷണൽ ഫ്ളാഗ് ഓഫ് ഇന്ത്യ ക്വിസ് 2026 ആരംഭിച്ചു. മൈ ഭാരത് പോർട്ടലിലൂടെ ഓഗസ്റ്റ് 15 വരെയാണ് മത്സരം. കോമൺവെൽത്ത് ഗെയിംസ് 2026 നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. അടുത്ത മാസം 2-ന് ഗെയിംസ് സമാപിക്കും. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്കോട്ട്ലന്റ് രാഷ്ട്രത്തലവൻ ജോൺ സ്വിന്നിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ദേശീയ മാമ്പഴ ദിനം. പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാമ്പഴത്തിന് ഇന്ത്യയുടെ സാംസ്കാരിക, കാർഷിക, സാമ്പത്തിക മേഖലകളിൽ വലിയ പ്രാധാന്യമുണ്ട്. മാമ്പഴ കൃഷിയുടെ പ്രാധാന്യം, കർഷകർക്കും ഭക്ഷ്യ വ്യവസായത്തിനും ഉണ്ടാകുന്ന നേട്ടങ്ങൾ, മാമ്പഴത്തിന്റെ പോഷക ഗുണങ്ങൾ തുടങ്ങിയവയെക്കുറിച്ച് അവബോധം നൽകുന്നതിനാണ് ദിനാചരണം. മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടേതെന്ന പേരിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൈന്യത്തിലെ 20,000 മുസ്ലിം ജീവനക്കാർ രാജിവച്ചതായി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പ്രസ്താവിച്ചു എന്ന രീതിയിലാണ് വീഡിയോ പ്രചരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 675 പോയിന്റ് ഇടിഞ്ഞ് 76,793-ലും നിഫ്റ്റി 190 പോയിന്റ് നഷ്ടത്തിൽ 23,997-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1,680 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. സാഹസിക മേഖലയിലെ നേട്ടങ്ങൾക്കുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയായ ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ അവാർഡ് 2025 കേന്ദ്ര കായിക യുവജനകാര്യ മന്ത്രാലയം ഓൺലൈൻ വഴി നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നാഷണൽ അവാർഡ്സ് പോർട്ടൽ വഴി ഓഗസ്റ്റ് 20 വരെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. 15,00,000 രൂപയാണ് സമ്മാനത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണക്കാല പൊതുവിപണിയിലെ ക്രമക്കേടുകൾ തടയാൻ കർശന പരിശോധന നടത്തുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പങ്കുചേരാൻ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തൂഫാൻ വാരിയേഴ്സായി SPCA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് പ്രഖ്യാപിക്കും. തദ്ദേശീയ യുദ്ധക്കപ്പലായ INS മാൽവൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കോമൺവെൽത്ത് ഗെയിംസിന് നാളെ സ്കോട്ട്ലന്റിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ത്രിരാഷ്ട്ര സന്ദർശനം തുടരുന്ന രാഷ്ട്രപതി നോർത്ത് മസഡോണിയൻ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. ഡിജിറ്റൽ അടിസ്ഥാന രംഗത്തെ യോജിച്ചുള്ള പ്രവർത്തനത്തിന് നോർത്ത് മസഡോണിയയെ രാഷ്ട്രപതി സ്വാഗതം ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽസ്, ഭക്ഷ്യ സംസ്കരണം, AI, സ്റ്റാർട്ടപ്പ് തുടങ്ങിയ മേഖലകളിലെ സഹകരണ സാധ്യതകളെക്കുറിച്ചും ശ്രീമതി മുർമു പറഞ്ഞു. സ്കോപ്പിയയിലെ മദർ തെരേസ മെമ്മോറിയൽ രാഷ്ട്രപതി ഇന്ന് സന്ദർശിക്കും. സ്കോപ്പിയ മ്യൂസിയത്തിലെ മഹാത്മാഗാന്ധിയുടെ അർദ്ധകായ പ്രതിമയും ശ്രീമതി മുർമു അനാച്ഛാദനം ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ രണ്ടു മണിവരെ നിർത്തിവച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും വിദ്യാർത്ഥി പ്രക്ഷോഭവും ഉന്നയിച്ച് ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. സഭയുടെ സുഗമമായ നടത്തിപ്പിന് സഹകരിക്കണമെന്ന് സ്പീക്കർ ഓം ബിർള അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിഷേധം തുടർന്നതോടെ നടപടികൾ നിർത്തിവയ്ക്കുകയായിരുന്നു.
1: सभी माननीय सदस्यों के जो प्रश्न होते हैं उनको बोलने का अवसर दिया जाता है और ये महत्वपूर्ण और सरकार की जिम्मेदारी भी होती है. इससे मेरा आग्रह है प्रश्नकाल के बाद मैं जिन विषयों पर आपने नोटिस दिया है उन विषयों पर मैं चर्चा कराने को तैयार हूँ. जितनी देर जितने समय आप चर्चा करना चाहेंगे उपयुक्त समय आपको चर्चा के लिए मिलेगा.
0: രാജ്യസഭയിലും സമാന അംഗങ്ങളാണ് അരങ്ങേറിയത്. സിക്കിമിലെ തീസ്ത ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് ടണൽ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ അനുശോചനം രേഖപ്പെടുത്തി. തദ്ദേശീയ യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് നാഴികക്കല്ല് കുറിച്ച് രണ്ടാമത്തെ മാഹി ക്ലാസ് അന്തർവാഹിനി വേദ യുദ്ധക്കപ്പൽ INS മാൽവാൻ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി. കർണാടകയിലെ കാർവാറിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. തീരദേശ സുരക്ഷയിൽ INS മാൽവാന് നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മാഹി ക്ലാസിലെ രണ്ടാമത്തെ ആന്റി സബ്മറീൻ യുദ്ധക്കപ്പലായ മാൽവാന്റെ 80% തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് രാജ്യത്തിന്റെ വർദ്ധിച്ചുവരുന്ന ശേഷിയുടെ നേർ സാക്ഷ്യമാണ് INS മാൽവാൻ. അന്തർവാഹിനികളെ കടലിനടിയിൽ വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് ഈ കപ്പൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മുന്നോട്ടുവച്ച ആവശ്യം സർക്കാർ അംഗീകരിച്ചതാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് വ്യക്തമാക്കി. നീറ്റ് സംബന്ധമായ വിഷയങ്ങളിൽ ചർച്ച നടത്തണമെന്ന ആവശ്യത്തിൽ സർക്കാർ ഉറപ്പു നൽകിയിട്ടും ശ്രീ രാഹുൽ ഗാന്ധി നിലപാട് മാറ്റിയത് തികച്ചും നിർഭാഗ്യകരമാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഇന്നലെ മുൻകൂർ അനുമതിയില്ലാതെ ധർണ നടത്തിയ രാഹുൽ ഗാന്ധിയുടെ നടപടിയെ BJP അപലപിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ജൻപത്, രാജീവ് ചൌക്, പട്ടേൽ ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് മെട്രോ സ്റ്റേഷനുകൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. രാജീവ് ചൌക്ക്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മറ്റ് ലൈനുകളിലേക്ക് മാറിക്കയറാനുള്ള ഇന്റർചേഞ്ച് സൌകര്യം ലഭ്യമാണെന്നും DMRC വ്യക്തമാക്കി. സംസ്ഥാനത്തെ കലാലയങ്ങളിൽ റാഗിംഗ് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ റാഗിംഗ് നിയമം കൊണ്ടുവരാൻ മന്ത്രിസഭ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്നും മന്ത്രിസഭായോഗത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കണ്ണൂർ അഞ്ചരിക്കണ്ടി ജനറൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയെ വിട്ടയച്ച സാഹചര്യം പരിശോധിക്കുമെന്നും പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തേക്കാൾ വൈദ്യുതി ഉപയോഗത്തിൽ 1000 MW വർധന ഉണ്ടായതായും ഓപ്പൺ മാർക്കറ്റിൽ വൈദ്യുതി കിട്ടാനില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കയർ മേഖലയുടെ ശാക്തീകരണത്തിന് ഓണക്കാലത്ത് ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: ഓണക്കാലമാണ്, പരമ്പരാഗത മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ കയർ ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ആ കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വലിയ ക്യാമ്പയിൻ, സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും എല്ലാം ഏതെങ്കിലും ഒരു കയർ ഉൽപ്പന്നം വാങ്ങിക്കണം. ഓണക്കാലത്ത് കയറിന്റെ നല്ലൊരു മാർക്കറ്റ് ഉണ്ടാകുന്നതിനും അതുപോലെ കെട്ടിക്കിടക്കുന്ന കയർ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനും കയർ തൊഴിലാളികളെയും കയർ മേഖലയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓണത്തിന്റെ ഭാഗമായി നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്.
0: സിക്കിമിലെ നാംചിയിൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലിരുന്ന തുരങ്കത്തിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹനായുള്ള തിരച്ചിൽ രണ്ടാം ദിവസവും തുടരുന്നു. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റിലെ മാനേജറാണ് കാണാതായ അനീഷ്. അപകട വിവരമറിഞ്ഞ് അനീഷിന്റെ ഭാര്യ സംഗീതയും മറ്റു ബന്ധുക്കളും ഇന്നലെ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അപകടസ്ഥലത്ത് നിന്ന് 12 മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയത്. 13 പേർ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നതായും നിഗമനമുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും ആസിയാൻ രാജ്യങ്ങളും പുതിയ അവസരങ്ങൾക്കായി കൈകോർക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഫിലിപ്പീൻസിലെ മനിലയിൽ ആസിയാൻ പോസ്റ്റ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി.
4: Both India and ASEAN are optimistic about their prospects. Our eyes must therefore be firmly fixed on opportunities even while addressing challenges. And there are many of them amongst us and between us. The India-ASEAN agenda today covers trade and investment, mobility and talent, tech, digital and AI, green and sustainability as well as connectivity.
0: ഫിലിപ്പീൻസിൽ നടക്കുന്ന ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തി. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലെത്താൻ അതിർത്തിയിലെ സമാധാനം അനിവാര്യമാണെന്ന് ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി. ഡൽഹി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ 20,000 മുസ്ലിം സൈനികർ രാജിവച്ചതായി മുൻ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറയുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം സ്ഥിരീകരിച്ചു. ജമ്മുകാശ്മീരിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴയിലും മിന്നൽ പ്രളയത്തിലും വ്യാപക നാശനഷ്ടം. ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥ മുൻനിർത്തി ശ്രീമാതാ വൈഷ്ണോദേവി അമർനാഥ് തീർത്ഥാടനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120 താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി നാലാം സ്ഥാനത്തെത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുള്ള ബില്ല് ഫ്രഞ്ച് പാർലമെന്റ് പാസാക്കി. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും വിലക്കുണ്ട്. ഡിജിറ്റൽ ഉള്ളടക്കം കുട്ടികളിൽ ഉണ്ടാക്കുന്ന ദുസ്വാധീനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ആഗോളതലത്തിൽ ഉയരുന്നതിനിടെയാണ് നടപടി. ഇതോടെ കുട്ടികളുടെ സമൂഹമാധ്യമ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ ആദ്യ രാജ്യമായി ഫ്രാൻസ് മാറി. ഇന്ത്യയും നോർത്ത് മസഡോണിയയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളിലും നടപടികൾ 2 നിർത്തിവച്ചു. യുദ്ധക്കപ്പൽ നിർമ്മാണ രംഗത്ത് ശ്രദ്ധേയ നേട്ടം കൈവരിച്ച അന്തർവാഹിനി വേധ യുദ്ധക്കപ്പൽ INS മാൽവാൻ നാവികസേനയുടെ ഭാഗമായി. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനായി രണ്ടാം ദിവസവും തിരച്ചിൽ തുടരുന്നു. സംസ്ഥാനത്ത് റാഗിംഗ് വിരുദ്ധ നിയമം നടപ്പാക്കാൻ മന്ത്രിസഭായോഗ തീരുമാനം. വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ആപ്പിലൂടെ പരാതി സമർപ്പിക്കാമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: You're listening to Enter Radio 91.2.

0: മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി. സരിഗമ കാർവ.
1: പറയട്ടെ.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: ഹലോ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്ക്, എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ് കേട്ടോ. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ചിലർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ചിലയിടങ്ങളിൽ നമ്മളെ ആവശ്യമില്ലെന്ന് തിരിച്ചറിയുമ്പോഴാണ് വാശിയോടെ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കുന്നത്. പുറത്താക്കപ്പെട്ട ഇടങ്ങളിൽ നിന്നുമാകാം പലപ്പോഴും വലിയ വലിയ ചരിത്രങ്ങളൊക്കെ പിറവിയെടുത്തിട്ടുമുള്ളത്. അപമാനങ്ങളും അവഗണനകളും നമ്മളെ തളർത്താനല്ല, മറിച്ച് നമ്മളുടെ യഥാർത്ഥ കരുത്ത് എന്താണെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കാനാണ്. അതുകൊണ്ട് തന്നെ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെട്ടാൽ അവിടെ തന്നെ നിന്ന് കരയാതെ സ്വന്തം വഴി സ്വയം വെട്ടിത്തുറന്ന് മുന്നേറുക. കാരണം തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു മനസ്സിന് മുന്നിൽ ലോകത്തിന് വഴിമാറി കൊടുത്തേ മതിയാകൂ. നമ്മളെല്ലാവരും തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ സത്യമുണ്ട്, നമ്മളെ സ്നേഹിക്കാൻ നമുക്ക് നന്നായിട്ട് കഴിയണം മാഷേ. അതായത്, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ജീവിതത്തിൽ മുന്നേറിയ വലിയ വലിയ ചതിക്കുഴികളിൽ നിന്നും വീണിട്ട് അവിടെ നിന്ന് ഒറ്റയ്ക്ക് പടവിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവരവരെ സ്വന്തമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഈ ലോകം വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമ്മളെ വേദനപ്പെടുത്തുന്ന ഒരു ഹൃദയമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകളോ ഒക്കെ ആയിരിക്കും നമ്മൾക്ക് ചുറ്റിനുമുള്ളത്. പക്ഷെ നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചുറ്റിനുമുണ്ടായിരിക്കും. അത് നമ്മളുടെ കുഴപ്പമാണ്, നമ്മൾ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു കുഴപ്പമാണ്. നമ്മളുടെ ലൈഫിൽ നമ്മൾ ആരെയൊക്കെയാണ് ചൂസ് ചെയ്യുന്നത്, അവർ നല്ലവരാണെങ്കിൽ നമുക്ക് അവിടെ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും അല്ലേ. അവർ തിരിച്ചറിഞ്ഞതിനോട് തന്നെ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം. പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ.

0: യെസ് ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ്. അപ്പൊ നല്ല മൂന്ന് പാട്ടുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിട്ടുള്ളത് അല്ലേ. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഒരു കോൾ ഉണ്ട്, ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഓക്കേ, വിജയമ്മ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഉണ്ടല്ലോ അമ്മേ, നല്ലൊരു പാട്ടാണ്. ആർക്കെങ്കിലും വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ അമ്മ?
1: മോളെ, എന്റെ പാസഞ്ചർ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ പ്രത്യേക അന്വേഷണം, പിന്നെ എന്റെ പാട്ടിന്റെ എന്റെ സരത്തുമോനെ മോത്ത് എല്ലാവർക്കും.
0: ഓക്കേ അമ്മ, നമ്മുടെ സംസാരത്തിൽ തന്നെ എല്ലാരോടുള്ള സ്നേഹം നമുക്ക് ഇങ്ങനെ പ്രകടമാകുന്നുണ്ട് കേട്ടോ. എന്തായാലും വെച്ചു തരാം കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു അമ്മ. അമ്മയ്ക്ക് സുഖാണോ? ആണല്ലേ, ഹെൽത്ത് ഒക്കെ എല്ലാതും ഓക്കെ അല്ലേ? ഹെൽത്ത് ഒക്കെ എല്ലാതും ഓക്കെ അല്ലേ? ആണല്ലേ, ഓക്കെ അമ്മ. കനേറ്റ് വിജയമേമ്മയുടെ കൂടെ മറ്റൊരാൾ കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ രതീഷ്, കർണാകപ്പള്ളിയിൽ നിന്നുമാണ്. എനിക്ക് മിഥില എന്ന ആൽബത്തിലെ ഒന്നാനാം അമ്പെടുത്ത് രാമനയ്യന്റെ നേരമെത്തി എന്ന സോങ് വെച്ച് തരുമോന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് കേൾക്കാവല്ലോ രതീഷ് ചേട്ടാ. അപ്പോ കനേറ്റ് വിജയമേമ്മയ്ക്കും രതീഷ് ചേട്ടനും വേണ്ടിയിട്ട് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങി എത്താനേ.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്.

0: ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാക്കപ്പള്ളി.
1: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
2: യെസ് ഗായ്സ്, അങ്ങനെ നല്ല മനസ്സിന് കുളിർമയക്കുന്ന രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും മടങ്ങിയെത്തിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹും ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പൊ ഇഷ്ടം പോലെ പാട്ടുകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതുമാണ് കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക് ഓ വേഗം തന്നെ ആയിക്കോട്ടെ കേട്ടോ. ഈ സെയിം നമ്പറിൽ വാട്സപ്പും ആക്റ്റീവ് ാണ്. വീക്കം തന്നെ മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്ക് ഒരു മെസ്സേജിലേക്ക് അങ്ങ് പോയാലോ. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്. ഞാൻ സഹദേവൻ ഫ്രം ഇടുക്കി. എനിക്ക് ജെന്റിൽമാൻ മൂവി സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടകത്തെ കെട്ടിക്കോ എന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ട് നമുക്ക് ഒരു പാട്ട് കേൾക്കാലോ ചേട്ടാ, സഹദേവൻ ചേട്ടാ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട് ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കേ, സുനിൽ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ നല്ലതായിരുന്നോ? അന്തരീക്ഷത്തിന്റെ കാര്യമല്ല, കാലാവസ്ഥയുടെ കാര്യമല്ല, ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നോ? സുഖമായിട്ടിരിക്കുന്നു അല്ലേ. ഓക്കെ ചേട്ടാ. അപ്പൊ ചേട്ടൻ എന്ത് വർക്കാണ്? KCB-യിലാണോ? ഓക്കെ. അപ്പൊ കറണ്ടിന്റെ കാര്യം ഇനി നമുക്ക് വിളിക്കാലോ അല്ലേ. കരണ്ട് പോയപ്പോ ഞങ്ങള് വിളിക്കും സുനിൽ ചേട്ടനെ എടുത്തിട്ട്. ഓക്കെ, വെച്ചാൽ ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ കേട്ടോ. ഓക്കെ ചേട്ടാ, വെച്ചേരാട്ടോ. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
4: നമ പാർവതി പതേ.

0: വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയമുള്ള ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. ഒപ്പം ഉള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ നിങ്ങൾക്കും വിളിക്കാം ഇഷ്ടമുള്ള പാട്ടുകൾക്കായി. വേഗം തന്നെ 954-4700-912 എന്ന നമ്പറിലേക്ക്, ഒരു സെയിം നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജും വാട്സ്ആപ്പ് മെസ്സേജും ഒക്കെ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേര് കാണില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാട്ടുകളൊക്കെ വിളിച്ചിങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം, അത് ഒരു സന്തോഷം കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചോളൂ കേട്ടോ. ഇപ്പൊ നീ നമുക്ക് മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് നിധിൻ, ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് കല്യാണ പിട്ടേന്ന് എന്ന പടത്തിൽ ദലീമ പാടിയ തെച്ചിമലർ കാടുകളിൽ കൊച്ചരുവി എന്ന പാട്ടാണ്. ഓക്കെ ചേട്ടാ, ആ പാട്ടൊക്കെ വെച്ച് തരാം. നിധിനല്ല ഇന്ന് കൂടെ ഉള്ളത്, ഐശ്വര്യയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നിധിനെ ആണെന്ന് തോന്നുന്നു ആലോചിച്ചത്, അതിന് ശേഷമാണ് ഐശ്വര്യ ആലോചിച്ചത്. എന്തായാലും പോട്ടെ, സാരയില്ല, നമുക്ക് ഇന്നലെ പാട്ട് വെച്ചു തരാം കേട്ടോ. രാജീവ് ചേട്ടന്റെ പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരു പാട്ട് ചോദിക്കാനായിട്ട് ഒരാൾ കൂടി ചേർന്നുണ്ട്. ആ ഒരു കോളിലേക്ക് നേരെ അങ്ങ് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? അതേലോ, ഐശ്വര്യക്കുട്ടിയാണല്ലോ. ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ്? അയ്യോ, പേര് വ്യക്തമായില്ല കേട്ടോ, ഒന്നും കൂടി ഒന്ന് പറയാമോ? ആ കേൾക്കാം, പറഞ്ഞോളൂ, ആരാണിത്? ഓക്കെ അജിത ചേച്ചി, എന്തൊക്കെയാണ് വിശേഷം? രണ്ടു ദിവസം കൊണ്ട് കഴിയട്ടെ, ഉടനെ മഴ പെയ്യും അല്ലേ?
1: ഓണമഴ,
0: ഓണമഴ അങ്ങനെയും പറയാം നമുക്ക് അല്ലേ. അങ്ങനെയാണോ, ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അതെ, നല്ലതാണോ?
1: ഒരു ദിവസം പെട്ടെന്ന് കഴിഞ്ഞു
0: പോകും. അയ്യോ, ദിവസങ്ങളൊക്കെ പതുക്കെ പോണേന്നാ ഞാൻ പ്രാർത്ഥിക്ക. ആണോ, അതാ നമുക്ക് നമ്മുടെ വാണ്ടുകളൊക്കെ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറാനായിട്ട് കുറച്ചധികം സമയങ്ങളുണ്ട്. അപ്പൊ സമയത്തിന്റെ ഒരു ഇത് വേണം, അതുകൊണ്ടാകും അങ്ങനെയല്ലേ. ഓക്കെ, അപ്പം എന്തായാലും ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് മോളെ എന്റെ കാണാക്കോയിൽ സിനിമയിലെ, അല്ല എനിക്ക് ചക്കരമുത്ത് സിനിമയിലെ നമ്മുടെ ഫിലിപ്പിന്റെ,
0: ആ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സിനിമ. അതിനകത്ത് ഏത് പാട്ടാണ്, ഏതാണ്? എല്ലാ പാട്ടും ഇഷ്ടമാണ്.
1: ചക്കരമുത്തിലെ മറന്നുപോ പൂമകളെ എന്നൊരു പാട്ടുണ്ടല്ലോ.
0: ഉണ്ട് ഉണ്ട്, വെച്ച് തരാലോ. ആർക്കേലും? ഓക്കെ, ആർക്കേലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്? ഓക്കെ കേട്ടോ, ഓക്കെ. വിളിച്ചത് വളരെയധികം സന്തോഷം. അമ്മേ വീണ്ടും വിളിക്കാം കേട്ടോ. അങ്ങനെ ഈ രണ്ട് പാട്ടുകളും ഒക്കെ കേട്ട് കേട്ട് ആസ്വദിച്ച് നമുക്ക് ഈ ഒരു വൈകുന്നേരം അങ്ങനെ യാത്ര ചെയ്യാം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് പാട്ടും കേട്ടിട്ട് ഓടി ഇങ്ങ് വീണ്ടും വരണം കേട്ടോ.

0: ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: എല്ലാം മറക്കുവാൻ നീ പഠിച്ചു.
1: ആറിൽ പുറത്തിറങ്ങിയ ചക്രമുത്ത് എന്ന സിനിമയിലെ നല്ലൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടിട്ട് വന്നത്, മറന്നുവോ പൂമകളെ എന്ന ഗാനം അല്ലേ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ എം ജയചന്ദ്രൻ ഈണം നൽകി ദാസേട്ടൻ പാടിയൊരു പാട്ടാണിത് കേട്ടോ. ദാസേട്ടനോടൊപ്പം തന്നെ സുജാത ചേച്ചിയും ഉണ്ടായിരുന്നു ഈ ഒരു പാട്ട് പാടാനായിട്ട്. അപ്പൊ എന്തായാലും നല്ലൊരു പാട്ടായിരുന്നു നമ്മൾ കേട്ടിട്ട് വന്നത് അല്ലേ. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് അങ്ങ് പോയാലോ. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്ന് മാളുവാണേ. ഇന്ന് എനിക്ക് അങ്കമാലി മാങ്ങാക്കറി ഉണ്ടാക്കണ കണ്ട എന്ന പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2018 പുറത്തിറങ്ങിയിട്ടുള്ള മലയാള ചിത്രമായിട്ടുള്ള ക്യൂബൻ കോളനി എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് കേട്ടോ. ഒരു പാട്ട് പാടിയിട്ടുള്ളത് നമ്മളുടെയൊക്കെ അരിസ്റ്റർ സുരേഷ് ആണ് കേട്ടോ. നല്ലൊരു പാട്ടാണ്, മാങ്ങാക്കറിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ് അല്ലേ. എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ, ആ ഒരു കോളിലേക്കൂടെ പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: ഹലോ ഐശ്വര്യ,
1: ഷാജിക്കല്ലേ സംസാരിക്കുന്നത്?
2: മാണിക്യ ചെമ്പെടുക്കാന്നുള്ള പാട്ട്
1: ആർക്കേനെ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
2: എനിക്കും എല്ലാവർക്കും, റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
1: ഓ കേട്ടാ, രണ്ടു പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ. അപ്പൊ ആരും എങ്ങും പോയിക്കളയല്ലേ.

0: കണ്ടോടി മോളെ.
1: യെസ് ഗൈസ്, അപ്പൊ നമ്മൾ മാളുവിനും ഷാജിക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ടിന് ശേഷമാണ് മടങ്ങി വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കാണില്ലേ, വേഗം തന്നെ ആ ഒരു പാട്ടൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ. മെസ്സേജ് അയക്കാം 9544700912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോൾ എന്തായാലും നമുക്ക് രണ്ട് മെസ്സേജ് അങ്ങ് വായിച്ചാടാം അല്ലേ. മെസ്സേജ് അയച്ചിട്ടുള്ളത് ആരാണ്? ഹായ് എന്റെ റേഡിയോ, ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്, ഞാൻ ഷേർലി ജെറോം, പനായകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. പൂവല്ല മുൻവാസം എന്ന സിനിമയിലെ തിരുമണ മലർകൾ എന്ന പാട്ട് ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ പേരക്കുട്ടികളായിട്ടുള്ള റൈന, റിയോണ എന്ന രണ്ട് ട്വിൻസ് കുട്ടികളാണ് കേട്ടോ. രണ്ട് കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരണേന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റിയോണ, റൈന എന്ന രണ്ട് കുഞ്ഞു മക്കൾക്ക് എന്റെയും എന്റെ റേഡിയോയുടെ വക ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി നേരുകയാണ് കേട്ടോ. അതിനോടൊപ്പം ചക്കര ഉമ്മ കൂടി പറയുകയാണ് കേട്ടോ ഐശ്വര്യ ചേച്ചിയുടെ. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. സിതാരോമേ തൂഹി എന്ന ആൽബത്തിലെ സജിനി ചലി മോരെ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷിയാസ് ആണ് കായംകുളത്തിൽ നിന്നും. അപ്പൊ എന്തായാലും ഷിയാസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. ഇവിടെ ഈ പാട്ടുകൾ ഇഷ്ടം പോലെയാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതും മെസ്സേജ് അയക്കാവുന്നതുമാണ് കേട്ടോ. 9544700092 എന്ന നമ്പറിലേക്ക്. അപ്പൊ ദേ നമുക്ക് വീണ്ടും രണ്ട് മെസ്സേജിലേക്ക് പോകാം. ഹായ്, പ്ലീസ് പ്ലേ ദിസ് സോങ് കരുനീലി. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗൗരിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും കരുനീലി എന്ന പാട്ട് വെച്ച് തരാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ഉണ്ട് കേട്ടോ. ഹലോ ചേച്ചി, എന്റെ പേര് അശ്വിൻ സന്തോഷ്. ഞാൻ കരുനാഗപ്പള്ളി തഴവിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് തങ്ക മനസ്സ് അമ്മ മനസ്സ് എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പാട്ടാണ് അല്ലെ, രാപ്പകൽ എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് കേൾക്കാം കേട്ടോ. ഇവർക്ക് രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയതാ കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻ എച്ച്, കരുനാഗപ്പള്ളി.

അങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ട്, പാട്ടുകളൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ ഇങ്ങ് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? എനിക്ക് രാധേമാ. എന്താണ് ഒരു തൊണ്ടയൊക്കെ ഇടരുന്നത്? പനിയാണോ അതോ? പനി കൂടുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ചുക്ക് വാപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കുടിച്ച് മാറ്റാൻ നോക്ക് കേട്ടോ. വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പനി അങ്ങനെ പെട്ടെന്ന് മാറൂല. എന്നാലും ഹെൽത്ത് ശ്രദ്ധിക്കണം കേട്ടോ. ആണല്ലേ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് അമ്മയ്ക്ക് വെച്ച് തരേണ്ടത്? ഓക്കെ, ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്? അതോ ഓണം ആയതുകൊണ്ട് നേരത്തെ അങ്ങ് ചോദിച്ചതാണോ? ഓക്കെ അമ്മ കേട്ടോ, രാധേമ്മയുടെ പാട്ടിനോടൊപ്പം തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളിൽ നമ്മുടെ എം ജി അണ്ണനും ചിത്ര ചേച്ചിയും കൂടെ പാടിയിട്ടുള്ള മറ്റൊരു പാട്ടും ചോദിച്ചുകൊണ്ട് മറ്റൊരാൾ കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാജി രാജനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് കേട്ടോ. കരുനാഗപ്പള്ളിയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന പാട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ചെമ്പുവേ പൂവേ എന്ന പാട്ടാണ് കാലാപാനി എന്ന മൂവിയിലെ. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: കോഴിക്കോട്.
0: അപ്പോ കോഴിക്കോട് എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? ഇല്ല, അപ്പൊ എല്ലായിടത്തും മഴയും വെയിലും ഒക്കെ തന്നെ വിശേഷം അല്ലേ? അപ്പൊ ഇനി ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഓർമ്മകൾ മരിക്കുമോ എന്ന പാട്ട്.
0: ഓക്കെ കേട്ടോ, പാട്ട് കേൾക്കാം കേട്ടോ. ഇനി മറ്റൊരു നല്ല പാട്ടും ചോദിച്ചുകൊണ്ട് മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഗാനം മഞ്ജരി, ഞാൻ ഷൈല. എന്റെ മോൾക്ക് വേണ്ടിയിട്ട് പുലിമുരുകൻ എന്ന സിനിമയിലെ മാനത്തെ മാരിക്കുറുമ്പ് എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാലോ. അപ്പൊ മോളുടെ പേരും കൂടി ഒന്ന് പറയായിരുന്നു കേട്ടോ. സാറിയില്ല, നെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും മോളുടെ പേരുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. എന്തായാലും ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഇനി രശ്മി ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാന മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു കേട്ടോ. അപ്പോൾ സമയം ഒന്ന് നോക്കിക്കേ 5:58 ആയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവർക്കും പിന്നെ എല്ലാ കരുനാഗപ്പള്ളിക്കാർക്കും വേണ്ടിയിട്ട് നല്ലൊരു കരുനാഗപ്പള്ളി സോങ് കൂടെ കേട്ടിട്ട് ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ายเรื่องแบบ
1: ടീം സെറ്റായി, ഇനിയിപ്പോ എക്സ്ട്രാ ആവും.
2: ഓ പിന്നെ വേൾഡ് കപ്പ് അല്ലേ കളിക്കണോ?
1: എന്തേലും കാട്ടും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചോദ്യോത്തരവേള ആരംഭിച്ചതുമുതൽ ലോക്സഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ലോക്സഭയെ അറിയിച്ചു. പ്രതിപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാകാതെ തടസ്സങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു. അതിനിടെ സഭയിലെ മോശം പെരുമാറ്റത്തിന് തൃണമൂൽ എംപി കല്യാൺ ബാനർജിയെ സസ്പെൻഡ് ചെയ്യുന്ന പ്രമേയം ലോക്സഭ പാസാക്കി. രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. യുവജനങ്ങളുടെ ആശങ്കകളോട് അനുഭാവപൂർണമായ സമീപനമാണ് കേന്ദ്ര സർക്കാരിനുള്ളതെന്നും പരാതികൾ കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഡൽഹിയിൽ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രതികരണം. രാഷ്ട്രീയ താൽപര്യത്തിനായി ചിലർ യുവാക്കളെ ഉപയോഗിക്കുകയാണെന്നും യുവജനക്ഷേമത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: സർക്കാർ വിദ്യാർത്ഥിയും ഓർ നൌജവാനോ കി ആകാംക്ഷാവോ കോ പൂരാ കർനേ ഓർ ഉൻകെ കല്യാണ് കെ പ്രതി പൂരി തരഹ് സേ പ്രതിബദ്ധ ഹൈ. ഹമാരേ ഛാത്രോ കി ഹർ ചിന്താ കോ സുൻനാ ഉസ്കാ സമാധാൻ കർനാ യേ ഹം സബ് കി ജിമ്മേദാരി ഹൈ.
0: പാർലമെന്റിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്ന ആരോപണത്തിൽ കേന്ദ്ര സർക്കാരിനോടും പോലീസിനോടും ഡൽഹി ഹൈക്കോടതി വിശദീകരണം തേടി. സിസിടിവി ദൃശ്യങ്ങളും വീഡിയോ റെക്കോർഡിംഗുകളും അടക്കം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി കെ ഉപാധ്യായ ഉൾപ്പെട്ട ബെഞ്ച് നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 11 കോടതി വീണ്ടും വാദം കേൾക്കുക. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുക.

0: ായിരുന്നു മുഖ്യമന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിലാണ് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. റാഗിംഗ് സംബന്ധിച്ച പരാതികൾ വിദ്യാർത്ഥികൾക്ക് എളുപ്പത്തിൽ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പരമ്പരാഗത കയർ മേഖലയെ സംരക്ഷിക്കുന്നതിനായി ഓണക്കാലത്ത് സംസ്ഥാനതലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് വ്യവസായ അടിസ്ഥാന സൌകര്യ വികസന മേഖലകളിൽ 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും ദീർഘകാല പരിഹാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കി വരികയാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി.
0: മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. ഇതുപ്രകാരം 7,200 വിദ്യാർത്ഥികൾക്ക് അധികമായി പ്രവേശനം ലഭിക്കും. പാലക്കാട് 30, മലപ്പുറത്ത് 60, കോഴിക്കോട് 20, കാസർഗോഡ് 10 താൽക്കാലിക അധിക ബാച്ചുകളാണ് അനുവദിച്ചത്. ഒരു ബാച്ചിൽ 60 വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം ലഭിക്കുക. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ലോൺ ആപ്പ് അധികൃതരുടെ ഇടപെടൽ പരിശോധിക്കുമെന്നും എസ് പി മോഹനചന്ദ്രൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഡിവൈഎസ്പി ജീവൻ ജോർജിനാണ് അന്വേഷണ ചുമതല. ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ഉടനുണ്ടാകും. റീ അറസ്റ്റിനുള്ള അപേക്ഷ കോടതിയിൽ കൊടുത്തതായും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ അളവിൽ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യമുണ്ടായാൽ വൈകുന്നേരത്തെ പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം ആവശ്യമായി വരിക. വഖഫ് ബോർഡിലെ അമുസ്ലീം നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധാരണ പരത്തുന്നതായി മുൻ നിയമമന്ത്രി പി രാജീവ്. ഇക്കാര്യത്തിൽ BJPക്ക് അനുകൂലമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു. വഖഫ് വിഷയത്തിൽ സംസ്ഥാനം നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇതുവരെ തീർപ്പ് കൽപ്പിച്ചിട്ടില്ല. സംസ്ഥാന വഖഫ് ബോർഡിലെ ബാക്കിയുള്ള 2 അംഗങ്ങളെ ഉടൻ തീരുമാനിക്കുമെന്നാണ് LDF സർക്കാർ കോടതിയെ അറിയിച്ചതെന്നും അമുസ്ലീങ്ങളെ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടില്ലെന്നും ശ്രീ പി രാജീവ് പറഞ്ഞു. തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്തേക്ക് BJP നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. രാഹുൽഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്നലെ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിനെതിരെയായിരുന്നു BJP മാർച്ച്. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലക്കാട് മലമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഇമേജ് ആശുപത്രി മാലിന്യ പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളുടെ സംസ്കരണം വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകി. ജലസ്രോതസ്സുകളിലേക്കും അന്തരീക്ഷത്തിലേക്കും മാലിന്യം വ്യാപിക്കാതിരിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഇമേജ് പ്ലാന്റിൽ കെട്ടിക്കിടക്കുന്ന ആശുപത്രി മാലിന്യം 180 ദിവസത്തിനകം സംസ്കരിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്ലാന്റിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ K.സുധീർ സ്ഥലം സന്ദർശിച്ചിരുന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആശുപത്രി മാലിന്യം ഇവിടെ എത്തിച്ചാണ് സംസ്കരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്ലാന്റിന്റെ നിയന്ത്രിത ശേഷിയിൽ കൂടുതൽ മാലിന്യം എത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്കരണം വേഗത്തിലാക്കാൻ ഒരു ഇൻസിനേറ്റർ കൂടി സ്ഥാപിക്കണമെന്നും മാലിന്യം പ്ലാന്റിന്റെ അതിർത്തിക്ക് പുറത്തേക്ക് പോകുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: എറണാകുളം കാലടി പാലത്തിൽ നാളെ മുതൽ രാത്രികാല ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പാലത്തിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഈ മാസം 25 വരെ രാത്രി 10 മുതൽ രാവിലെ 6 മണിവരെയാണ് ഗതാഗത നിരോധനം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കോർപ്പറേഷൻ കൌൺസിലർ കുരീപ്പുഴ സ്വദേശി ബി അജിത് കുമാറിന്റെ 5 അവയവങ്ങൾ ദാനം ചെയ്യും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സംഭവിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ നാളെ തുടക്കം. 13 ഇനങ്ങളിലായി 120ലേറെ താരങ്ങളാണ് ഇന്ത്യയ്ക്കായി മത്സരത്തിനിറങ്ങുന്നത്. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 22 സ്വർണമുൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്ത് എത്തിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 715 പോയിന്റ് നഷ്ടത്തിൽ 76,755, നിഫ്റ്റി 191 പോയിന്റ് നഷ്ടത്തിൽ 23,996 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. പവന് 1,680 രൂപ കൂടി 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ദേശീയ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വെള്ളിയാഴ്ച വരെ പങ്കുവയ്ക്കാം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്നും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി. മലബാർ മേഖലയിലെ പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി 120 അധിക ബാച്ച് അനുവദിച്ച് സംസ്ഥാന സർക്കാർ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ പുതിയ അന്വേഷണ സംഘം. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കർണാടക തീരത്ത് ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കോമൺവെൽത്ത് ഗെയിംസ് 2026 സ്കോട്ട്ലൻഡിൽ നാളെ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. ഭക്തിസാന്ദ്രമായ ഈ രാമായണ മാസത്തിൽ രാമന്റെ കഥയൊക്കെ പറഞ്ഞു കൂടെയുള്ളത് ഞാൻ സ്വാതി ആചാര്യയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു രത്നാകരൻ എന്ന കാട്ടാളൻ വാഗ്മീകിയായ കഥ. ഇന്ന് നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് കടക്കാം. രാമൻ നയനത്തിലാണ്, യാത്രയിലാണ്. ഇനി ദശരഥ മഹാരാജാവും അയോധ്യ രാജ്യവും എന്തായിരിക്കും, എങ്ങനെയായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് നമുക്കൊന്ന് നോക്കാം. ദശരഥ മഹാരാജാവിൻ്റെ ദുഃഖം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അധികാരവും സമ്പത്തും എല്ലാമുണ്ട്, രാജ്യവും എല്ലാമുണ്ട്. പക്ഷേ പുത്രദുഃഖത്താൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് വിങ്ങുകയാണ്. ഇത്രയേറെ സമ്പത്തും സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും ദശരഥ മഹാരാജാവ് ഇഹലോകവാസം പോകിയതും പുത്രദുഃഖത്താൽ തന്നെയാണ്. ആ അവസാന നാളുകളിൽ അദ്ദേഹം തൻ്റെ പ്രിയ പത്നി കൗസല്യയോടായിട്ട് പറയുന്നുണ്ട് തനിക്ക് മുൻപേറ്റ ഒരു ശാപത്തെപ്പറ്റി. ദശരഥ മഹാരാജാവ് തൻ്റെ പ്രിയ പത്നി കൗസല്യയോട് പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം.
1: റാണി, എനിക്കിനി അധിക സമയമില്ല. എവിടെ രാമൻ? രാമനെ കാണാതെ എനിക്കിനി ജീവിക്കാൻ വയ്യ. എന്റെ അന്ത്യമടുത്തു.
2: അരുത് മഹാരാജാവേ, അങ്ങനെ പറയരുത്. മഹാരാജാവേ, ഭരതന് രാജ്യം നൽകാനായി അങ്ങു തന്നെയല്ലേ രാമനെ കാട്ടിലേക്ക് അയച്ചത്?
1: എല്ലാം എന്റെ വിധി. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു ആ മുനികുമാരന്റെ ശാപം. പണ്ടൊരിക്കൽ ഞാൻ നായാട്ടിനു പോയപ്പോൾ ഘോരവനം, പെട്ടെന്നാണ് പുഴയിൽ നിന്നൊരു ശബ്ദം കേട്ടത്, ആന വെള്ളം കുടിക്കുന്നത് പോലെ. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാനൊരമ്പയച്ചു.

0: തിരികെ കേട്ടത് മനുഷ്യന്റെ രോദനമായിരുന്നു. പുഴയിൽ വെള്ളമെടുക്കാൻ വന്ന മുനികുമാരനായിരുന്നു അമ്പേറ്റത്. ജീവൻ വെടിയുമ്പോൾ ഒരു ആഗ്രഹം മാത്രമേ അവൻ പറഞ്ഞുള്ളൂ.
1: അന്ധരായി എന്റെ മാതാപിതാക്കൾക്ക് ഈ ദാഹജലം എത്തിച്ചു നൽകണം.
0: ഞാൻ ജലവുമായി ചെന്നപ്പോൾ അവർ മകന്റെ പേര് വിളിച്ചു. പിന്നെ മകന്റെ സത്യം പറഞ്ഞപ്പോൾ എന്നെ ശപിച്ചു കൗസല്യേ. ഇപ്പോൾ ഞങ്ങൾ എങ്ങനെ പുത്രശോകം മൂലം വിഷമാവസ്ഥയിൽ മരിക്കുന്നുവോ അങ്ങനെ തന്നെ രാജാവും മരിക്കാനിടയാകട്ടെ എന്ന്. ഇതാണ് കൗസല്യേ കർമ്മഫലം.
2: ദശരഥ മഹാരാജാവ് മരണപ്പെടുന്നത് പുത്രദുഃഖത്താലാണ്. നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. എഴുത്തച്ഛൻ്റെ വരികളാണിത്. നമ്മുടേതായ നാം ചെയ്യുന്നതായ കർമ്മങ്ങളുടെ ഗുണമോ മോശമോ ആയ ഫലങ്ങൾ നാം സ്വയം അനുഭവിക്കേണ്ടത് തന്നെയാണ്. അത് കൂടെ ചേർന്നു നിൽക്കുന്ന മറ്റൊരാൾക്കും അനുഭവിക്കാനാകാത്തതുമാണ്. ഫലം എന്തു തന്നെയായാലും അത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടത് തന്നെയാണെന്നാണ് ഈ ഭാഗം പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം രത്നാകരൻ എന്ന കാട്ടാളൻ വാഗ്മീകിയായ കഥാഭാഗം കേട്ടില്ലേ? കാട്ടാളനായിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാട് ക്രൂരതകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്ത പാപത്തിന്റെ അളവെടുക്കുവാനായിട്ട് സപ്തർഷികൾ അദ്ദേഹത്തെ പറഞ്ഞുവിട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ഓർമ്മയില്ലേ, നിങ്ങൾ ചെയ്തത് നിങ്ങൾ തന്നെയാണ് അനുഭവിക്കുക എന്നത്. രാമായണത്തിന്റെ ഈ രണ്ട് ഭാഗങ്ങളിലും കർമ്മഫലം തന്നെയാണ് പറയുന്നത്. ഇന്നത്തെ രാമായണ സന്ധ്യയില് നമ്മള് കർമ്മഫലത്തെ പറ്റി കേട്ടു. അടുത്ത ദിവസം രാമായണ കഥയുടെ മറ്റു ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കേട്ടുമുട്ടാം. രാമായണ കഥയായി നിങ്ങളോടൊപ്പം കൂടെയുണ്ടായിരുന്നത് ഞാൻ സ്വാതി ആചാര്യ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയത് വിദ്യാസാഗർ, അജിംഷ. അടുത്ത ദിവസം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ 91.2 എൻഡ്.

0: മറക്കാതെ കേൾക്കൂ. എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ.
1: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
2: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: You and Radio 91.2.

0: ശുഭദിന ചിന്തകൾ.
1: അകലെ നിന്ന് വിലയിരുത്തലുകൾ ഇന്നൊരു സ്വാഭാവിക പ്രതിഭാസമാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, തെറ്റിദ്ധരിക്കപ്പെട്ട മുൻവിധിയോടെയാണ് നാം പല സംഭവങ്ങളെയും പല വ്യക്തികളെയും സമീപിക്കുന്നത്. എന്തെങ്കിലും ഒരാൾക്കൂട്ടം പെട്ടെന്നുണ്ടായാൽ അവിടെ ഒരു അടി നടന്നു എന്ന ചിന്തയോടെയാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ചെല്ലുമ്പോഴായിരിക്കും കാണുന്നത് അവിടെ ഒരു വൃദ്ധൻ കുഴഞ്ഞുകിടക്കുന്നതാണ്. അപ്പോൾ അകലെ നിന്ന് നാം ധരിച്ചുകൊണ്ട് പോകുന്നതല്ല അടുത്ത് ചെന്നറിയുമ്പോൾ യാഥാർത്ഥ്യം. ഇതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യത്തിലും. പല മനുഷ്യരെയും ദൂരെ നിന്ന് നോക്കുമ്പോൾ അവൻ അഹങ്കാരിയാണ്, അവൻ സമ്പന്നനാണ്, ക്രൂരനാണ്, അഴിമതിക്കാരനാണ്, ഒരുപാട് കാശ് അവൻ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ തോന്നും. പക്ഷേ അടുത്തറിയുമ്പോഴാണ്, അവൻ്റെ ജീവിത പ്രയാസങ്ങൾ കേൾക്കുമ്പോഴാണ് അവനിലെ സ്വാഭാവിക മനുഷ്യനെ നാം തിരിച്ചറിയുന്നത്. ഇതുപോലെ തന്നെ വ്യാഖ്യാന പാണ്ഡിത്യമുള്ള കുറേ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ സാമൂഹിക ദുരന്തങ്ങളാണവർ. പണ്ട് രണ്ട് കുട്ടികൾക്കൊരു പിതാവ് ഏറ്റവും മനോഹരമായ രണ്ട് ഫ്രൂട്ട്സുകൾ, രണ്ട് പഴങ്ങൾ വാങ്ങിക്കൊടുത്തു. ഇത് കുട്ടികളുടെ കയ്യിലേക്ക് പിതാവ് ഏൽപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ പിതാവ് കുട്ടികളോട് പറഞ്ഞു, ഇതിലല്പം എനിക്ക് തരണേയെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ രണ്ട് കുട്ടികളും ഇതങ്ങ് കടിച്ചു. പിതാവിനാകെ വിഷമമായി. ഇത്രയും സ്നേഹത്തോടെ ഞാൻ വളർത്തിയ മക്കൾ ഇത്രയും സന്തോഷത്തോടെ കൊണ്ട് കൊടുത്തിട്ട് പിതാവിന് തിരിച്ചു തന്നില്ലല്ലോ എന്നുള്ള ചിന്ത പലപ്പോഴും വീടുകളിൽ ഈ കുട്ടികളിൽ നടക്കാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് എനിക്ക് തരൂ, എനിക്ക് തരൂ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയായി ഇവിടെയും. എന്തായാലും വളരെ ദുഃഖിതനായ അയാൾ നിൽക്കുമ്പോഴാണ് കൂട്ടത്തിലൊരു മകൾ പകുതി കഴിച്ച ഒരു പഴം തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ മൂന്നും കടിച്ചത് ഏറ്റവും മധുരമുള്ളത് ഏതാണെന്ന് നോക്കാനാണ്, അതുകൊണ്ട് ഈ പഴമാണ് ഏറ്റവും മധുരമുള്ളത്, ഇത് അച്ഛൻ കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അതിനല്പം മുമ്പ് അദ്ദേഹം ചിന്തിച്ചത്, ഇത് മൂന്നും ഒരുപോലെ മക്കൾ കഴിച്ചത് തനിക്ക് തരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കടിച്ചതെന്നാണ് തോന്നിയത്. പക്ഷെ പിന്നീടുണ്ടായത് മറിച്ചുമാണ്. ഇതുപോലെ വ്യാഖ്യാന പാണ്ഡിത്യം കൊണ്ട് ബന്ധങ്ങളെ നാം തകർത്ത് കളയരുത്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ വന്നൊന്ന് പറയുമ്പോൾ അതിനെ അതിൻ്റെ സ്വാഭാവികവും ഗുണപരവുമായ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടതിന് പകരം, അങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതവൾ പറഞ്ഞെങ്കിൽ ഇതവളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ ഇത് പറഞ്ഞത് നിന്നെ അത് പറഞ്ഞ് കുത്തിയാണ് എന്നൊക്കെ പറഞ്ഞ് മുറിവിൽ എരിവ് പുരട്ടിക്കൊടുക്കുന്ന കുറേ സ്ത്രീകളും പുരുഷന്മാരും സഹപ്രവർത്തകരുമൊക്കെയുണ്ട്. ദയവായി അതങ്ങ് അവസാനിപ്പിക്കുക. നമ്മൾ സാധാരണ മൂട്ടിക്കൊടുക്കുക മൂട്ടിക്കൊടുക്കുക എന്നൊക്കെ സ്വാഭാവിക ഭാഷയിൽ പറയാറുണ്ട്. അങ്ങനെ ദയവായി മൂട്ടിക്കൊടുക്കാൻ നിൽക്കരുത്. കാരണം നാളെ നമ്മളും മൂട്ടപ്പെട്ടേക്കാം. നമ്മളും ഇതുപോലെ തന്നെ മറ്റൊരു കെണിയിൽ അകപ്പെട്ടേക്കാം. വ്യാഖ്യാനം എപ്പോഴും നന്മയ്ക്ക് വേണ്ടിയാകണം. ബന്ധങ്ങളെ തളർത്താനും പിളർത്താനും ഇല്ലാതാക്കാനും ദേഷ്യം വർദ്ധിപ്പിക്കാനും തമ്മിൽ ഏറ്റുമുട്ടാനും വേണ്ടി ഒരിക്കലും വ്യാഖ്യാനിച്ചു കൊടുക്കരുത്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: പഠിച്ചിട്ടുണ്ടെന്നല്ലാതെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല നിങ്ങൾക്ക്. തൂത്തെറിഞ്ഞാലും കാറ്റത്ത് വരുന്ന കുപ്പ പോലെ വീണ്ടും വീണ്ടും വരുന്നല്ലോ. Don't you have any manners?
1: ദേവി എന്താ ഇത്?
0: നീ ചുമ്മാതിരി.
2: ഇപ്പോഴെങ്കിലും അവൾ ആരെന്ന് മനസ്സിലാക്കിയാ വേണ്ടില്ല. 10 പേരുടെ മുന്നിൽ വെച്ചതിന്റെ മുഖത്ത് കഴിവൂച്ചതല്ലേ.

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.